0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 30 ബുധനാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 14 കാർത്തിക നക്ഷത്രം. തിയോഡർ റൂസ്വെൽറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം പറഞ്ഞിരട്ടെ: നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പകുതി വിജയം നേടിക്കഴിഞ്ഞു. മനസ്സിന്റെ ആത്മവിശ്വാസവും പോസിറ്റീവ് ചിന്താഗതിയുമാണ് ഏതൊരു വലിയ കാര്യത്തിന്റെയും തുടക്കം. സ്വയം കഴിവുകളിൽ സംശയം തോന്നുന്നിടത്താണ് പരാജയം ആരംഭിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികളിലും എനിക്കിത് സാധിക്കുമെന്ന ദൃഢനിശ്ചയമുണ്ടാകുമ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി തെളിയുന്നു. ശരിയായ കാഴ്ചപ്പാടുകളോടെയും ആത്മവിശ്വാസത്തോടെയും തുടങ്ങുന്ന ഓരോ ചുവടുവെപ്പും വലിയ വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 30-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായ ലാത്തൂർ ഭൂകമ്പം നടന്നത് 1993 സെപ്റ്റംബർ 30 പുലർച്ചെയായിരുന്നു. മഹാരാഷ്ട്രയിലെ ലാത്തൂർ, ഓസ്മനാബാദ് ജില്ലകളെ കേന്ദ്രീകരിച്ചുണ്ടായ റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പത്തിൽ 10,000-ത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെടുകയും 600,000-ത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യൻ ഉപദ്വീപ് ഭൂകമ്പ സാധ്യത കുറഞ്ഞ മേഖലയാണെന്ന ധാരണ തിരുത്താൻ ഈ ദുരന്തം ഇടയാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഉക്രൈനിലെ 4 കിഴക്കൻ പ്രദേശങ്ങളായ ഡൊണേറ്റ്സ്ക്, ലുഹാൻസ്ക്, സപൊറേഷ്യ, ഖേർസൺ എന്നിവ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായി ഔദ്യോഗികമായി കൂട്ടിച്ചേർത്തതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചത് 2022 സെപ്റ്റംബർ 30. അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകൾക്കും കടുത്ത ഉപരോധങ്ങൾക്കും ഈ നീക്കം വഴിവെച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും പ്രശസ്ത മലയാള കവിയുമായ ബോധേശ്വരൻ, അതായത് കേശവപിള്ള എന്നറിയപ്പെടുന്ന ബോധേശ്വരൻ, ജനിച്ചത് 1901 സെപ്റ്റംബർ 30. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും പ്രശസ്ത മലയാള കവിയുമായ ബോധേശ്വരൻ എന്ന കേശവപിള്ള ജനിച്ചത് 1901 സെപ്റ്റംബർ 30. ആലപ്പുഴയിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജയ ജയ കോമള കേരള ദേശി എന്ന കവിത വളരെ പ്രശസ്തമാണ്. കേരള സംസ്ഥാന രൂപീകരണ കാലത്ത് ദേശഭക്തിയും ഐക്യബോധവും വളർത്താൻ അദ്ദേഹത്തിന്റെ രചനകൾ വലിയ പങ്കുവഹിച്ചു. ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ബെർലിൻ നഗരത്തിന് ചുറ്റും ഏർപ്പെടുത്തിയ ഉപരോധത്തെ മറികടക്കാൻ പാശ്ചാത്യ ശക്തികൾ വിമാനമാർഗം ഭക്ഷണവും ആവശ്യ സാധനങ്ങളും എത്തിച്ച ചരിത്രപ്രസിദ്ധമായ ബെർലിൻ എയർലിഫ്റ്റ് ദൌത്യം ഔദ്യോഗികമായി അവസാനിപ്പിച്ചത് 1949 സെപ്റ്റംബർ 30. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസമേകിയ വലിയൊരു അതിജീവന കഥയായിരുന്നു അത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഭാഷാതിർത്തികൾക്കപ്പുറത്തേക്ക് അറിവും സാഹിത്യവും ചിന്തയും എത്തിക്കുന്ന അപൂർവ പ്രതിഭകൾ, ലോകത്തിലെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിവർത്തകരുടെ ദിനം ഇന്ന് സെപ്റ്റംബർ 30, അന്താരാഷ്ട്ര തർജ്ജമ ദിനം. ബൈബിൾ ലത്തീനിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രശസ്ത പണ്ഡിതനും വിവർത്തകനുമായ വിശുദ്ധ ജെറോമിന്റെ സ്മരണാർത്ഥമാണ് സെപ്റ്റംബർ 30 തർജ്ജമ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ദിനം കൂടിയാണ് ഇത്. ഒരു ഭാഷയിലെ അറിവും സാഹിത്യവും മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗത്തിലേക്ക് എത്തിക്കുക എന്നത് അതീവ ശ്രദ്ധയും സമർപ്പണവും ആവശ്യമായ ഒന്നാണ്. ലോകോത്തര കൃതികളും ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളും വാർത്തകളും സ്വന്തം ഭാഷയിൽ വായിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത് വിവർത്തകരുടെ കഠിനാധ്വാനമാണ്. രണ്ടു ഭാഷകൾ തമ്മിലുള്ള മാറ്റം എന്നതിലുപരി രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും ആശയവിനിമയവും ഉറപ്പുവരുത്താൻ തർജ്ജമകൾ സഹായിക്കുന്നു. വിവർത്തകർ ഇല്ലായിരുന്നെങ്കിൽ ലോകസാഹിത്യത്തിലെ മികച്ച അനുഭവങ്ങൾ പലതും നമുക്ക് അന്യമായി പോകുമായിരുന്നു. ഭാഷാതിർത്തികൾ മായ്ച്ച് ലോകത്തെ ഒന്നായി ചേർത്ത് പിടിക്കുന്ന എല്ലാ വിവർത്തകർക്കും ഭാഷാസ്നേഹികൾക്കും അന്താരാഷ്ട്ര തർജ്ജമ ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ആരുടെ കൈകളിലാണ്? ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പിന്നീട് ഗുരുക്കന്മാർ, പിന്നീട് കുറച്ച് വലുതാകുമ്പോൾ കൂട്ടുകാർ, സമൂഹം, ഇതല്ലേ ആ യാഥാർത്ഥ്യം? ചിലർ ജീവിതകാലം മുഴുവൻ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഈശ്വരനിൽ അർപ്പിക്കും. എന്നാൽ ശരിക്കും വേണ്ടത് എന്താണ്? ശരിക്കും വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കേണ്ടതല്ലേ? ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമുക്ക് മാത്രമേ നമ്മെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും പരിഗണിക്കാനും സാധിക്കൂ എന്നത് വസ്തുതയാണ്. ചില കാര്യങ്ങൾ തിരിച്ചറിവോടെ ചെയ്യുന്നതാണ് നല്ലത്. അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന തിരിച്ചറിവുകൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഉദാഹരണത്തിന്, നമ്മെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരെ നാമും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വിളിക്കാത്ത സദ്യ ഉണ്ണാൻ പുറപ്പെടരുത്. ഓരോ അരിമണിയിലും അതിന്റെ ഉടമസ്ഥന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്നാണല്ലോ പ്രമാണം. അത് എത്ര ശരിയുമാണ്! നമ്മെ പാടെ മറന്നുപോയി എന്നുറപ്പുള്ള വ്യക്തികളെ ഓർത്ത് നാം എന്തിന് നമ്മുടെ സമയം പാഴാക്കണം? നമ്മെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് തോന്നുന്ന ആളുകളിൽ നിന്നും നിശ്ചിത ദൂരം പാലിക്കുന്നതല്ലേ ഉത്തമം? ഒരാളിൽ നിന്നും ചതിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ യുക്തിക്കനുസരിച്ച് ആ വ്യക്തിക്ക് മാപ്പ് നൽകാം. എന്നാൽ പിന്നീട് കൂടെ കൂട്ടരുത്. അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ ആ സ്ഥലത്ത് വിജയിച്ച് തലയുയർത്തി നിന്ന് നമുക്ക് കരുത്ത് തെളിയിക്കണം. നമുക്ക് വില തരാത്തവരുടെ മുൻപിൽ സ്ഥാനത്തിനായി കെഞ്ചാതെ അവരെ ഒഴിവാക്കി മുന്നോട്ടുള്ള യാത്ര തുടരുക. അതിൽ ശക്തൻ, അശക്തൻ, വലുത്, ചെറുത് എന്നിങ്ങനെയൊന്നുമില്ല. വാതിൽ വീടിനേക്കാൾ ചെറുതാണ്, വാതിലിനേക്കാൾ ചെറുതാണ് പൂട്ട്, പൂട്ടിനേക്കാൾ വളരെ ചെറുതാണ് താക്കോൽ. എന്നാൽ ആ ചെറിയ താക്കോൽ ഉപയോഗിച്ച് വലിയ വീട് അനായാസം തുറക്കാം. ചെറിയ ചിന്തകൾക്ക്, പ്രവൃത്തികൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. തെളിഞ്ഞ മനസ്സിൽ നേർവഴികൾ തെളിയും. ഏതിനും ഉള്ള പരിമിതി നിശ്ചയിക്കുന്നത് അവനവന്റെ മനസ്സ് തന്നെയാണ്. മുൻവിധികളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാകുന്നു. നിമിത്തങ്ങളും നിയോഗങ്ങളും ഒരേ സമയം ചിലരെ കടുത്ത ഈശ്വര വിശ്വാസികളും മറ്റു ചിലരെ നിരീശ്വരവാദികളുമായും മാറ്റുന്നു. നല്ല ചിന്ത, ഉറക്കം, നല്ല ഭക്ഷണം എന്നിവ നമ്മെ നല്ല ഉണർവിലേക്ക് നയിക്കും. ആ ഉണർവ് നല്ല പ്രവൃത്തികൾ ചെയ്യാനുള്ള ഊർജം പ്രദാനം ചെയ്യും. അത് ഒരു നല്ല ദിവസത്തിലേക്ക് നമ്മെ നയിക്കും. നമുക്ക് എന്തില്ല എന്ന് ചിന്തിച്ച് വിഷമിക്കാതെ നമുക്കുള്ള ചെറിയ അനുഗ്രഹങ്ങളിൽ സന്തുഷ്ടരാകുക. നല്ല ചിന്തകൾ നമ്മെ നന്മയിലേക്ക് നയിക്കട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

0: എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: നമസ്കാരം, ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. 8th അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേള 2, 3, 4 തീയതികളിൽ ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുമെന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠനും ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും IHRD നിയന്ത്രണത്തിലുള്ള 9 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കും. തത്സമയ മത്സരങ്ങൾ, വർക്കിംഗ് മോഡലുകൾ, പ്രവർത്തന മാതൃകകൾക്ക് എന്നിവയ്ക്ക് പുറമെ 48 സ്കൂളുകളുടെ പ്രദർശന സ്റ്റാളുകളും മേളയിലൊരുക്കും. 3rd ശനിയാഴ്ച വൈകിട്ട് 3 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പ് മന്ത്രി KA തുളസി അധ്യക്ഷത വഹിക്കും. 4 ഉച്ചയ്ക്ക് 1 നടക്കുന്ന സമാപന സമ്മേളനവും ട്രോഫി സർട്ടിഫിക്കറ്റ് വിതരണവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് ഇന്ന് അഭിമുഖം നടത്തും. ഓൺലൈൻ പ്രൊമോട്ടേഴ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ സ്റ്റാഫ്, ഫീൽഡ് ഓഫീസർ, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രാവിലെ 10 അഭിമുഖം ആരംഭിക്കുന്നത്. SLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്ക് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം എത്തിച്ചേരണം. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ റസീദും ബയോഡാറ്റയുടെ പകർപ്പും ഹാജരാക്കിയാൽ മതിയെന്ന് എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04-91-25-05-45. നമ്പർ ഒരിക്കൽ കൂടി 04-91-25-05-45. പാലക്കാട് വ്യവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റിൻ 2026 ഒക്ടോബറിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യും. 5, 6, 12, 13, 19, 26, 27 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലാണ് വിചാരണ നടക്കുക. 8th പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 16, 23, 30 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരത്തിലുള്ള പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും വിചാരണ നടക്കുമെന്ന് പാലക്കാട് വ്യവസായിക ട്രൈബ്യൂണൽ സെക്രട്ടറി അറിയിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി LSGD ജോയിന്റ് ഡയറക്ടർ M. രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗസ് ക്ലിറ്റസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ജോയിന്റ് ഡയറക്ടർ ഏലിയാമ നൈനാൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. രാത്രികാല മൃഗചികിത്സാ സേവന പദ്ധതിയുടെ ഭാഗമായി മണ്ണാർക്കാട് ബ്ലോക്കിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ വെറ്റിനറി ഡോക്ടർമാരെ നിയമിക്കും. രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാർക്കായി 30 രാവിലെ 11 ഉച്ചയ്ക്ക് 12:30 വരെ പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ വെച്ച വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. വെറ്റിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സഹിതം ഉദ്യോഗാർത്ഥികൾ കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബീസലിന്റെ ട്രേഡിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോഡിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. 6 മാസം, 1 വർഷം എന്നിങ്ങനെ ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്ക് SSLC, +2 ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽ സഹായവും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7994 44 93 14 നമ്പർ ഒരിക്കൽ കൂടി 7994 44 93 14. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ പാലക്കാട് ജില്ലാ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സുവിധ സമാഗം നിധി ആപ് കെ നിക്കറ്റ് പരാതി പരിഹാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പാലക്കാട് ESI ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ESI ആശുപത്രി RMO ഡോക്ടർ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ലഹരിമുക്ത സമൂഹ സൃഷ്ടി ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണൻ പതാക ഉയർത്തി ബാഡ്ജ് വിതരണം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ കാർത്തികേയൻ സ്വാഗതം ആശംസിച്ചു. കസബ SI ശിവകുമാർ നന്ദി രേഖപ്പെടുത്തി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി ആളുകൾ

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഒരു ചെറിയ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ എഴുത്തോല സ്റ്റാർട്ട് ചെയ്യാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ സ്കിൻ കെയർ എന്തിനാ ചെയ്യണേ? ഇത് എന്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡയറ്റ് പാലിക്കേണ്ട ആവശ്യമുണ്ടോ? സ്റ്റൈലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഫിറ്റ്നസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നതും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക എന്നതും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത്. എന്റെ സ്കിൻ ഹെൽത്തിയും ഫ്രഷായും ഇരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പോഴുള്ള രൂപത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല. ഒരു ചെടിയെ നമ്മൾ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മൾ അതിന് വെള്ളം കൊടുക്കും, ഉണങ്ങിയ ഇലകൾ മാറ്റും, അല്ലെ? ഈ ചെടി എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട എന്ന് നമ്മൾ പറയില്ലല്ലോ. സെൽഫ് കെയറും അതുപോലെയാണ്. യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ബിക്കോസ് സംതിങ് ഇസ് റോങ് വിത്ത് യു, യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു മാറ്റർ, അല്ലെ? നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യണം, അതും സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ്. എനിക്ക് എന്നെ ഇഷ്ടമാണ്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു അത് ഇഷ്ടമാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതേക്കുറിച്ചാണ് എഴുത്തോല ഇന്ന് സംസാരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: ഫിറ്റ്നസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എൻ്റെ ലുക്കിലും അപ്പിയറൻസിലും കാര്യങ്ങളിലും മറ്റെല്ലാത്തിലും എനിക്ക് കോൺഫിഡൻ്റ്, ഞാൻ കോൺഫിഡൻസ് ഉള്ള ആളാണ്. പക്ഷേ അപ്പം എന്തിനാണ് ഞാൻ ജിമ്മിൽ പോണേ? ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കണേ എന്തിനാ? ഈ ജിമ്മിൽ പോകുന്ന സമയത്ത് ആദ്യം തലയിൽ വരുന്ന കാര്യം വെയിറ്റ് കുറയ്ക്കണം, ഷേപ്പ് ആകണം, സിക്സ് പാക്ക് വേണം. പക്ഷേ ഫിറ്റ്നസിനെ അത്ര ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് മാത്രം ചുരുക്കേണ്ടതുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ജീവിതം മുഴുവൻ ക്യാരി ചെയ്യാനുള്ള ഒരു സംഭവമാണ്. നടക്കാൻ, ഓടാൻ, പട്ടികൾ കയറാൻ, യാത്ര ചെയ്യാൻ, നമ്മുടെ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഈ ശരീരമാണുള്ളത്. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയോ സിക്സ് പാക്ക് ആവാൻ വേണ്ടിയോ മാത്രമല്ല, നാളെ ഒരു കാലത്ത് നമ്മുടെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫിറ്റ്നസിനെ ഒരു പണിഷ്മെന്റായി കാണാതെ, കോൺഫിഡൻസ് ഉണ്ടല്ലോ എനിക്ക് ഫിറ്റ്നസ് വേണ്ട എന്ന് പറയാതെ ഇരിക്കാനും ശ്രദ്ധിക്കണം. ബോഡിയുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാനായിട്ട് പറ്റണം. ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനെ ഇരിക്കും എന്നതിനേക്കാൾ എൻ്റെ ശരീരത്തിന് ഇന്ന് ഞാൻ ഇതാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നാളെ അതെന്നെ ക്യാരി ചെയ്യും, മനോഹരമായിട്ട് ക്യാരി ചെയ്യും എന്ന് ചോദിച്ചു നോക്കാം, എന്ന് ചിന്തിച്ചു നോക്കാം. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഡയറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ചില ആളുകളുടെ മനസ്സിലേക്ക് ഒരു ലിസ്റ്റ് വരും, ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, അത് കഴിച്ചാൽ പ്രശ്നമാണ്, ഇത് കഴിച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സിനോട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോട് ഒരു പെർമനന്റ് ആയിട്ട് നോ പറയല് മാത്രമല്ല, അങ്ങനെയല്ല. നല്ല ഭക്ഷണം കഴിക്കുന്നത് ശരീരം മാറ്റാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രിയൻസ് ഉള്ള, സ്ട്രെങ്ത് ഉള്ള ഒരു ശരീരമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ കൂടിയാണ്. നമ്മുടെ ഫോണിന് ബാറ്ററി ചാർജ് ചെയ്യുന്നു, ലാപ്ടോപ്പിന് പവർ കൊടുക്കുന്നു, നമ്മുടെ ബോഡിക്ക് ഫ്യൂവൽ കൊടുക്കുന്നത് മാത്രം എന്തുകൊണ്ടാണ് ഒരു പനിഷ്മെന്റ് പോലെ തോന്നുന്നത്? ഫുഡിനെ ഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ എനിമിയല്ല, നമ്മുടെ ശരീരം ഓരോ ദിവസവും ചെയ്യുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്ന ഫ്യൂവലാണ് അല്ലേ. അപ്പോ ഇന്ന് നമ്മൾ എന്ത് കഴിക്കുന്നു അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. വാട്ട് കെൻ ഐ ഈറ്റ് ടുഡേ ദാറ്റ് വിൽ മേക്ക് മൈ ബോഡി ഫീൽ കെയർഡ് ഫോർ. വെയിറ്റ് മാത്രമല്ല നോക്കേണ്ടത്, വെൽബീയിങ് കൂടെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോണത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയുണ്ട് കൂടെ, സ്റ്റേജിയുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വലിയ രീതിയിൽ സ്റ്റൈലിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഔട്ട്ഫിറ്റ് നമ്മൾ കണ്ടു, ഇതുപോലെ എനിക്കും വേണം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം, അല്ലെ? അത് ഓക്കെയാണ്. പക്ഷേ സ്റ്റൈൽ എന്ന് പറയുന്നത് മറ്റൊരാളുടെ കോപ്പിയിങ് ആയി മാറാനുള്ള ശ്രമമായിട്ട് മാറരുത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വേണം, ഇതെനിക്ക് സ്യൂട്ട് ചെയ്യുന്നതാണോ അതോ മറ്റൊരാൾക്ക് നന്നായി തോന്നിയതാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്യൂട്ട് ചെയ്യുന്ന കളർ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയോട് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈൽ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാവരുത് വസ്ത്രധാരണം. നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതിൽ വലിയൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്നത് നീ എന്നെ നോക്കിക്കേ, ലുക്ക് അറ്റ് മീ, എന്റെ സ്റ്റൈൽ കണ്ടോ എന്ന് പറയുന്നത് മാത്രമല്ല, ചിലപ്പോൾ ദിസ് ഇസ് മീ ആൻഡ് ഐ ലൈക്ക് ഹൗ ഐ ഷോ അപ്പ് എന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ഹോൾ നമ്മുടെ എഴുത്തോലയുടെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ, സെൽഫ് കെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും വെറുത്തുകൊണ്ടാവരുത്, നിങ്ങളെ മാറ്റണമെന്ന് തോന്നിയത് കൊണ്ടുമല്ല. സെൽഫ് കെയറിൽ തന്നെയാണ് ഈ സ്കിൻ കെയറും ഫിറ്റ്നസ്സും നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതും നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നടക്കുക എന്നുള്ളതും ഒക്കെ. കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ. ഇതെല്ലാം സെൽഫ് ലവിന്റെ പാർട്ടാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, നോട്ട് ബിക്കോസ് യു ആർ നോട്ട് ഇനഫ് ബട്ട് ബിക്കോസ് യു ആർ വെർത്ത് ടേക്കിംഗ് കെയർ ഓഫ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

യെസ്, ഇന്നതേ സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ്. അതായത് ഇങ്ങനെ ഈ ഒരു മാസം അവസാനിക്കുകയാണെന്നല്ലേ. ഈ ഒരു മാസത്തിന്റെ ആരംഭത്തിൽ വന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അഹല്യ വിഷസിൽ ഞാൻ വന്ന് ദേ ഇന്ന് സെപ്റ്റംബർ മാസം ഇവിടെ ആരംഭിക്കുന്നു, അഹല്യ വിഷസുമായി കൂടെയുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൃത്യം ഈ മാസം അവസാനിക്കുന്ന ഈ ഒരു ദിവസവും ദേ സെപ്റ്റംബർ മാസം ഇവിടെ കഴിയാൻ പോവാണെന്ന് പറയാൻ വേണ്ടിയിട്ടും ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ അയിലയാണ് ഇന്നത്തെ അഹല്യ വിഷസുമായിട്ട് നിങ്ങളുടെ കാതോരം ദേ എത്തിയിരിക്കുന്നു. യെസ്, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ എല്ലാവർക്കും? ഹാപ്പി ആയിട്ട്, അടിപൊളിയായിട്ട്, എന്താ പറയാ, സന്തോഷമായിട്ട് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ. ഇനിവേ ഞാൻ ഇവിടെ സെറ്റാണ്, ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സെപ്റ്റംബർ മാസം ദാ കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട്. ഇപ്പോഴാ തുടങ്ങി, എപ്പോഴാ അവസാനിച്ചതെന്നും ഒരു എത്തും പിടിയില്ല. പക്ഷെ കൃത്യമായിട്ട് ദിവസവും സമയമൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. നമുക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് അല്ലേ, സമയം പോയോ, മാസം പോയോ, ദിവസം പോയോ, എന്താ ഇത്? ആ ഒരു തോന്നൽ നമുക്ക് മാത്രമാണ്. സമയവും ദിവസവും കാര്യങ്ങളൊക്കെ അതിന്റെ പണി കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഗായ്സ്. നമ്മുടെ മടിയും നമ്മുടെ കാര്യങ്ങൾ നടക്കാത്ത ആ ഒരു പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടല്ലോ, അതിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്, അയ്യോ സമയം പോയി, അത് പോയി, ഇത് പോയി എന്ന് തോന്നുന്നേ. യെസ്, അങ്ങനെ സമയമൊക്കെ പോയി പോയി പോയി പോയി എന്തായി സെപ്റ്റംബർ മാസവും ഇങ്ങനെ അവസാനിക്കാൻ പോവാണ്. ഇനി നമ്മൾ പറയും, ഏയ് സെപ്റ്റംബർ അല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി അടുത്ത മാസല്ലേ. യെസ്, ഒക്ടോബർ വരുന്നുണ്ടല്ലോ, നവംബർ ഉണ്ടല്ലോ, ഡിസംബർ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഞാൻ ശരിയാക്കും എന്നൊരു പൂർണ്ണമായ വിശ്വാസത്തിൽ നമ്മൾ അടുത്ത മാസത്തിലേക്ക് അങ്ങ് പോവും. ആ പൂർണ്ണമായ വിശ്വാസത്തോട് നിങ്ങൾക്ക് നീതി പുലർത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ നമ്മളൊരു പഴമൊഴി പറയാറില്ലേ, എവിടെയോ ആരോ തെങ്ങുമ്പത്തന്നെ ഇരിക്കണു എന്നൊക്കെ. യെസ്, ആ അവസ്ഥയാണെങ്കിൽ ഇതുപോലെ തന്നെ ആ അടുത്ത മാസം കഴിയുമ്പോഴും, അയ്യോ ഈ മാസം കഴിഞ്ഞു, ഞാൻ മനസ്സിൽ വിചാരിച്ചതൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്റെ മനസ്സിൽ മാത്രം ഈ കാര്യങ്ങൾ ഇരുന്നോ എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്തിൽ ഉണ്ടാവരുത്, നിങ്ങൾക്കും എനിക്കും ആർക്കും ഉണ്ടാവരുത്. ഓക്കെ. യെസ്, അപ്പോ സെപ്റ്റംബർ മാസം 30-ാം തീയതി എന്ന് പറയുന്ന സമയത്ത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ ആണ് സെപ്റ്റംബർ 30, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ്. ഇതല്ലാതെ വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു ഫണ്ണി ഗെയിം ആകാമെന്ന്. ഒരു ചെറിയൊരു ഫണ്ണി ഗെയിം, വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് സിനിമാ പേരങ്ങ് പറയും, അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. സംഭവം ഇത്രയേ ഉള്ളൂ, ഞാൻ ഇംഗ്ലീഷിലായിരിക്കും സിനിമാ പേര് പറയാൻ പോകുന്നേ. പക്ഷേ അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ ഒരു സിനിമാ പേരായിരിക്കും കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, സിമ്പിൾ ഗെയിമാണ്. അതായത് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള മലയാളം മൂവീസിനെ ഞാൻ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായ അർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതല്ല, ഫണ്ണി ആയിട്ട് ഓക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സിനിമാ പേരങ്ങ് പറയും, ആ സിനിമ ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ട് സംഭവം? സിമ്പിൾ അല്ലേ? സംഭവം വളരെ സിമ്പിൾ ആണ്. അപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിലായിരിക്കും ഞാൻ ആ സിനിമാ പേര് പറയാൻ പോകുന്നത്, മലയാളം സിനിമ തന്നെയായിരിക്കും. അതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ പറയും. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയതിന് ശേഷം ആ സിനിമ ഏതാണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കണം. ആ സിനിമ പേര് ഏതാണെന്നുള്ളൊരു കാര്യം കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ എന്റെ ആ ഒരു ടാസ്ക് കേട്ടോ. കുറച്ചതായില്ലേ നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട്, കുറച്ച് സമയം ആയില്ലേ, കുറച്ചധികം നാളായിരിക്കുന്നു ഗെയിംസും ടാസ്കും ഒക്കെ കളിച്ചിട്ട്. അപ്പൊ ഇന്ന് അങ്ങനെ ആകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം സിമ്പിൾ ആണ് കേട്ടോ, അത്ര വലിയ ഹെവി പരിപാടി ഒന്നല്ല. സോ സോ സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇന്നത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ഉഷാറാക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ എന്നെ വിളിക്കണം. അപ്പോൾ ദേ ഇന്നാ പിടിച്ചോ എന്നെ വിളിക്കാനുള്ള ആ നമ്പർ, ആ നമ്പർ ഇതാണ്: 8815090002150. യെസ്, ഇതാണ് എന്നെ വിളിക്കേണ്ട നമ്പർ. എന്നെ വിളിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് കൂടി അയക്കാം. സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പറും, അതുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാനും സാധിക്കും. അപ്പോൾ
ശടപടേ ശടപടേ എന്ന ആ കോൾസും മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ, നമുക്ക് ഇന്നത്തെ ദിവസം കളറാക്കണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച പോരാ, നിങ്ങളും വിചാരിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിമൊക്കെ നമുക്ക് ഉഷാറാക്കണം. ഒപ്പം തന്നെ ഇന്ന് മനോഹരമായ കുറേ പാട്ടുകൾ വരാൻ പോവാണ് കേട്ടോ. ഇപ്പോ ആദ്യം വരാൻ പോകുന്നത് ഇപ്പോഴത്തെ എന്റെ ലേറ്റസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ആദ്യം തന്നെ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ കേട്ടുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ തമാഹലിയ വിഷസിലേക്ക്. Keep on listening, Ahliya FM 90.4 KTK to Kutukuda.

0: ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ ദി ആ ഒരു സൂചി അങ്ങ് 16th minute എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 മണി കഴിഞ്ഞ് 16 minute ആകുമ്പോൾ ദേ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് പോവാൻ പോവാണ്. കുറച്ചധികം സമയമായിട്ട് ഞാനിങ്ങനെ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ലിജിയാണ്, എലിപ്പാറയിൽ നിന്ന്.
2: ലിജി ചേച്ചിയാണ് എലിപ്പാറയിൽ നിന്ന്. ലിജി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
3: സുഖമായിരിക്കുന്നു,
2: സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ ആണ്.
3: ഓക്കെ,
2: തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ഓഹോ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നേ. സംഭവം സിമ്പിളാണ്. ഞാനൊരു സിനിമയുടെ പേര് ഇംഗ്ലീഷിൽ പറയും, പക്ഷെ അത് ശരിക്കും ഒരു മലയാളം സിനിമയാണ്, മലയാളം സിനിമാ പേരാണ്. അതിനെ ഞാനൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഫണ്ണി ആയിട്ടാണ് കേട്ടോ, കൃത്യം അർത്ഥത്തിലല്ല, ഫണ്ണി ആയിട്ട്. അത് ഏത് മലയാളം സിനിമയാണെന്നുള്ളതൊന്ന് കണ്ടുപിടിക്കണം. സംഭവം സിമ്പിൾ അല്ലേ? ഓ പിന്നെ, ഓ പിന്നെന്താ, സിമ്പിൾ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ലിജി ചേച്ചി റെഡി ആണല്ലോ. തരട്ടെ ഞാൻ? ഓക്കെ, സിമ്പിൾ തരാം. ഫസ്റ്റ് തന്നെ അല്ലേ, വെരി വെരി സിമ്പിൾ. എലിഫന്റ് ടെയിൽ റിംഗ്. എലിഫന്റ് ടെയിൽ റിംഗ്. ഹലോ, പോയോ?
3: ഹലോ,
2: കേട്ടോ?
3: കേട്ടു.
2: ആ, എന്നാ പോരട്ടെ, ഇത് സിനിമയാ. എലിഫന്റ് ടെയിൽ റിംഗ്. ആ, ടിൻഡു ഡിൻ ടിൻഡു ഡിൻ, കിട്ടോ?
3: ആനവാൽ വട്ടം.
2: ആനവാൽ വട്ടം എങ്ങനെ റെഡിയാവും? റിംഗ് റിംഗ് റിംഗ് റിംഗ്, നമ്മൾ വിരലിൽ അണിയുന്ന റിംഗ്.
3: ആനവാൽ മോതിരം.
2: ആ യെസ്, എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ സഹായിച്ചു. കറക്റ്റ് ഉത്തരം, ആനവാൽ മോതിരം. സെറ്റാണോ? ദൈവമേ, പെട്ടല്ലോ ദാദാ. ഞാനൊന്നും കേൾക്കാതെ വിളിച്ച് ഞാൻ പെട്ടുപോയിന്നാ. ഇല്ല, ഓക്കെ, കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു രസല്ലേ. ഓക്കെ, അപ്പൊ ലിജി ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ്.
2: അതായിരുന്നു ആ വിളിയുടെ പിന്നിലെ രഹസ്യം അല്ലേ? പ്രധാന ഉദ്ദേശം അതായിരുന്നു. ഓക്കെ, എന്താണ് ചേട്ടന്റെ പേരെന്താണ്?
3: ജോൺസൺ.
2: ജോൺസൺ. ഓക്കെ, അപ്പൊ ജോൺസൺ ചേട്ടന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, സന്തോഷായോ? സന്തോഷായി. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാ, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ലിജി ചേച്ചി ആയിരുന്നു എലിപ്പാറയിൽ നിന്ന്. യെസ്, അപ്പൊ ലിജി ചേച്ചി ഇത് പെട്ടു പോയതാണ്. ഞാനൊന്ന് വിശ്വസ് പറയാൻ വിളിച്ചതായില്ലേ, ഞാൻ പെട്ടേന്നുള്ളൊരു ആ ഒരു ഭാവത്തിലായിരുന്നു ചേച്ചി മൊത്തത്തിൽ നിന്നിരുന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇനിമേ നമുക്ക് അടുത്തൊരു കോളറിലേക്ക് കൂടി പോവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം നെക്സ്റ്റ് കോളർ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? റിൻസൻ, ചാലക്കുടിയിൽ നിന്ന്. ഓക്കെ റിൻസൻ ചേട്ടൻ, എന്തൊക്കെയാണ്
4: വിശേഷം?
2: അതെന്താ, സുഖല്യായ്മ പോലെ ഉണ്ടല്ലോ സുഖത്തിന്. ആ ഒരു സുഖായിരിക്കുന്നു എന്ന് പറയുമ്പോ ആ സന്തോഷം കിട്ടണം കേട്ടോ. അതൊക്കെ ഉണ്ട്. ആ, ഞാൻ ഗെയിം കളിക്കാൻ വിളിച്ചതാന്നല്ലേ. എനിക്കത് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരട്ടെ.
4: ഓക്കെ,
2: ആ ഇന്ന് അരുൺ സഞ്ജയനുള്ള ടാസ്ക് ഇതാണ്, വേഗം കണ്ടുപിടിച്ചോ ഇത് ഏത് മലയാളം സിനിമയാണെന്ന്. ഹാൻസം മാൻ ഇൻ ദ സിറ്റി. പട്ടണത്തിൽ സുന്ദരൻ. അമ്മോ ടപ്പ ഒരു നിമിഷം ആലോചിച്ചു, അയ്യോ അല്ലല്ല സിറ്റി വന്നപ്പോഴാ കിട്ടിയല്ലേ. അടിപൊളി അടിപൊളി, എത്ര വേഗം പറഞ്ഞ കൊള്ളാം കൊള്ളാം. നൈസ്, കൊണ്ടോയിരിക്കണു. ഓ ഗെയിം അങ്ങ് എടുത്തു. നൈസ്, കൊള്ളാട്ടോ. പട്ടണത്തിൽ സുന്ദരൻ ഇഷ്ടാണോ സിനിമ?
4: ഞാൻ കണ്ടിട്ടില്ല ദിലീപിന്റെ മൂവി. അത്
2: കണ്ടിട്ടില്ല?
4: ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല.
2: വെറുതെ കണ്ടു നോക്കൂ, രസമുള്ളൊരു മൂവിയാണ്. പണ്ടത്തെ, അതായത് ഇപ്പോഴത്തെ ഐഡിയോളജിക്ക് ചേരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇല്ല, ഇത്തിരി ടോക്സിക് എന്നൊക്കെ പറയും. പക്ഷെ പഴയ സിനിമകൾ നമുക്ക് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. അതെ, ഒന്ന് കണ്ടു നോക്കൂ, നല്ല മൂവിയാണ്. കണ്ടില്ലെങ്കിൽ എന്താ എത്ര വേഗം സിനിമയുടെ പേര് കണ്ടുപിടിച്ച്. അടിപൊളി അടിപൊളി റേഞ്ച് ചേട്ടാ. അപ്പൊ എന്തായാലും ദേ പറഞ്ഞോളൂ ഇന്നത്തെ സ്പെഷ്യൽ വിഷസ് ആർക്കാണ്.
4: ഇന്നത്തെ സത്യഭാമമ്മ, പ്രിയപ്പെട്ട പി വി മുഹമ്മദ് വടക്കേവാനൂർ, കുഞ്ഞപ്പ ബന്ധവ്, റാണി വർഗീസ്, എന്റെ ഓൾസോ നദിരത്തി, പിന്നെ ഹലോ കൃഷ്ണൻ
2: ചേട്ടാ. ഓക്കെ, മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, കണ്ടോ എത്ര വേഗമുള്ള ആ ഒരു ഉത്തരങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അടിപൊളി, കൊള്ളാം. നൈസ് പരിപാടിയാണ് അതെന്തായാലും. എനിവേ, ദേ സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്, 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ അടുത്ത പാട്ടിലേക്ക് ഞാൻ ദേ ഇങ്ങനെ ഓടിപ്പോവാണ്. എനിക്കിന്ന് നിങ്ങളോടൊരു കത്ത് വായിക്കാൻ വേണ്ടിയുണ്ട് കേട്ടോ. ഈ ഒരു കത്ത് ഞാൻ വായിച്ച സമയത്ത് എനിക്കിത് നിങ്ങൾക്ക് കൂടി വായിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്ന് തോന്നിയൊരു കത്താണ്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു കത്തിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഗെയിംസിലേക്കും കോൾസിലേക്കും ഒക്കെ പോവാം. അതിന് മുൻപായിട്ടേ എനിക്കിത് പാട്ട് കേൾക്കണം. അതെ, പാട്ടിനുള്ള സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയ വിഷസ് ആണ് ഓൺ യുവർ ഹലിയ FM 90.4 വിത്ത് മീ ആർ ജെ ആയിലിയ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. 32-ൽ നിന്ന് 33-ലേക്ക് ആ സൂചി ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോ ഇന്നത്തെ അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. അങ്ങനെ ഞാൻ അടുത്ത ഒരു കോളറിലേക്ക് പോവാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ബാലൻ ഫ്രം ചിറ്റു.
2: ബാലൻ ചേട്ടനാണ്. ബാലൻ ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
3: സുഖായിരിക്കുന്നു. ആയിലേക്ക് സുഖമാണോ?
2: പിന്നല്ലാതെ, ഞാൻ സുഖമായിരിക്കുന്നു.
3: വീട്ടിലെല്ലാവർക്കും സുഖമാണോ?
2: എല്ലാവർക്കും സുഖമാണ്. യെസ് യെസ്, ഞാൻ നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സുഖമായി, ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ.
3: ഓക്കെ.
2: അപ്പൊ ബാലൻ ചേട്ടാ, ഇന്നത്തെ ടാസ്കിന് റെഡി ആണല്ലോ അല്ലേ?
3: റെഡിയാണ്. സിമ്പിൾ ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വിചാരിക്കുന്നു.
2: സിമ്പിള് വേണോ?
3: അതിലിന്റെ താല്പര്യം പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല.
2: കുഴപ്പമില്ല, ഞാൻ റെഡിയാണെന്ന്.
3: അതെ,
2: എന്ത് തന്നാലും ഏറ്റു വാങ്ങാൻ ഞാൻ റെഡിയാണ്. ഓക്കെ. അങ്ങനെ ആ സിമ്പിൾ ചോദിച്ച സ്ഥിതിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ തരാം, മതിയോ?
3: ഓ, ആയിക്കോട്ടെ,
2: തരട്ടെ. സിൽവർ ഔൾ.
3: എന്താണ്? ക്ലിയർ ആയില്ല.
2: സിൽവർ ഔൾ.
3: സിൽവർ
2: ഔൾ.
3: ഔൾ
2: ഔൾ ഔൾ ഔൾ. അയ്യോ, കൊള്ളാലോ, എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിരിക്കുന്നോ? ഓഹോ, കൊള്ളാലോ കൊള്ളാലോ, എനിക്കുള്ള ടാസ്ക് ആയല്ലോ.
3: പറഞ്ഞു അടുത്ത്.
2: അയ്യോ, ഒറ്റൊന്നേ ഉള്ളൂ, എന്നെ പറ്റിച്ചതും പോരാ. ആഹാ, അടുത്തത് പറഞ്ഞോളാൻ.
3: അത് എന്റെ കുഴപ്പമില്ല,
2: എന്റെ കുഴപ്പമാണ്. ഞാൻ ചോദിച്ചപ്പോ പാവം പാവം വളരെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു. എന്നാ ഞാൻ വേറെ ചോദിക്കട്ടെ, ഒരെണ്ണം കൂടി തരാം. ഇത് ഇത് ഞാൻ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കരുത് ആയില്ലേ, എന്തായില്ലേ, ഒന്ന് പറഞ്ഞതായില്ലേ, ക്ലൂ
3: താഴെ.
2: അത് കുഴപ്പമില്ല, പോട്ടെ, ശരി. എന്നാ പിടിച്ചോ, സിമ്പിൾ തരാം. ഗോസ്റ്റ് ഇൻ ദ സിറ്റി.
3: ഗോസ്റ്റ് ഇൻ ദ സിറ്റി.
2: ആ,
3: ഗോസ്റ്റ്,
2: ഗോസ്റ്റ് ഇൻ ദ സിറ്റി. നഗരല്ല, വേറൊരു വാക്ക് വെച്ചാ മതി.
3: വേറൊരു വാക്ക് വെച്ചാ മതി. ഗോസ്റ്റ് എന്ന് പറഞ്ഞ പ്രേതം തന്നെയല്ലേ?
2: ഗോസ്റ്റ്, പ്രേതം, ഇങ്ങനെ വേറെ പല വാക്കും പറയാലോ. അയ്യോ, ഇതിപ്പോ ഞാനുള്ള ഗെയിം കളിക്കുന്നേ.
3: ഇല്ല, ഞാൻ തോറ്റു.
2: തോറ്റോ? ഗോസ്റ്റ് ഇൻ ദ സിറ്റി, പട്ടണത്തിൽ ഭൂതം.
3: ഓ, ശരിയാണ്.
2: ഓക്കെ, നഗരം എന്നുള്ളത് പട്ടണം എന്ന് വിചാരിച്ചാ മതി. പ്രേതം എന്നത് ഭൂതമാക്കിയാ മതിയായിരുന്നു. ഓക്കെ, സെറ്റ് സെറ്റ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ, ഗെയിമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
3: ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങൾ, മുൻപ് ആളുടെ പിറന്നാളാന്ന് പറഞ്ഞാണ് തോന്നുന്നു അല്ലേ? അപ്പൊ അദ്ദേഹത്തിനായിക്കോട്ടെന്നത്തെ നല്ലൊരു വിഷസ്. അതുപോലെ ഇന്ന് പിറന്നാളായിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്ക് നല്ലൊരു ദിവസങ്ങളും ആയിക്കോട്ടെ.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ബാലൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു ആദ്യത്തെ, എന്നെ കബളിപ്പിച്ച് ഉത്തരൊക്കെ പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തേതും ട്രൈ ചെയ്ത് കൊള്ളാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമായിട്ടൊക്കെ വീണ്ടും വരുന്ന സമയത്ത് ഇതുപോലെ പങ്കെടുക്കണം
3: കേട്ടോ.
2: അപ്പൊ ഇന്നെന്താ വെച്ചിരിക്കും ഞാൻ,
3: പക്ഷേ ഈ ടൈമിംഗ്.
2: അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടന് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ഗെയിമൊക്കെ കളിച്ചു പോയിട്ടുണ്ട്. എനിവേ, എനിക്ക് അടുത്തൊരു കോളർ കൂടി ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാനൊന്ന് ഓടിപ്പോട്ടെ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
2: ഷെഫിൻ ഇരാറ്റുപേട്ട. ഷെഫിൻ, സുഖമായിരിക്കുന്നു? ഷെഫിൻ
4: നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല.
2: നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. അങ്ങനെ നന്നായി പോട്ടെ, ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ കേട്ടോ.
4: ഇന്നത്തെ ഗെയിം കേട്ടപ്പോ വിളിക്കാൻ തോന്നി കേട്ടോ, അതുകൊണ്ട് വിളിച്ച.
2: അതുകൊണ്ട് വിളിച്ചതാണ്. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ തന്നിരിക്കും ടാസ്ക്. അങ്ങ് തരട്ടെ.
4: തന്നു,
2: ഞാൻ റെഡിയാണ്. ഞാൻ ഏറ്റു വാങ്ങാൻ റെഡിയാണ്.
4: അതെ അതെ, ഏറ്റു വാങ്ങാൻ റെഡിയാണ്.
2: ആ, ഓക്കെ. എന്നാ എന്നാ പിടിച്ചോ. ദ വൈഫ് ഈസ് മൈ ഏഞ്ചൽ.
4: ഒന്നുകൂടെ പറഞ്ഞ കേട്ടില്ല.
2: ദ വൈഫ് ഈസ് മൈ ഏഞ്ചൽ.
4: മൈ വൈഫ് ഈസ് മൈ ഏഞ്ചൽ.
2: ദ വൈഫ് ഈസ് മൈ ഏഞ്ചൽ. ദ വൈഫ് ഈസ് മൈ ഏഞ്ചൽ.
4: എന്തെങ്കിലും ഒരു ക്ലൂ തരുമോ?
2: ക്ലൂവോ? ഇത് വലിയ പഴയ ഒരു പടമൊന്നുമല്ല, 2020 ശേഷം റിലീസായ പടമാണ്.
4: മൈ വൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ എന്റെ ഭാര്യ സിന്ദാബാദാണ്.
2: അല്ല, മൈ വൈഫ് ഈസ് ഏഞ്ചൽ. മൈ ഏഞ്ചൽ,
4: ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ മാലാഖ എന്നല്ലേ?
2: അതെ. ആ അപ്പോ പോരട്ടെ, ആ കോട്ടയം സൈഡിലൊക്കെ ഇങ്ങനെ പറയ.
4: എന്റെ ഭാര്യ മാലാഖയോ?
2: എന്റെ ഭാര്യനെ വേറെ ഒന്ന് കൊളോക്കിലാക്കിയെന്ന് പറഞ്ഞു നോക്കിയെന്ന്, കൊളമാക്കിയെന്ന് പറഞ്ഞു നോക്കിയേ.
4: ഞാൻ തോറ്റു പോവാല്ലേ?
2: അയ്യോ, എന്താ വേറെ ക്ലൂ തരട്ടെ? സിമ്പിൾ ക്ലൂ.
4: ആ പറഞ്ഞോ,
2: പിടിച്ചോ. ആസിഫ് അലി മൂവി.
4: ആസിഫ് അലി മൂവിയാല്ലേ?
2: ആ
4: എന്നിട്ട് അങ്ങോട്ടും ക്ലിക്കാന്നില്ല.
2: പോട്ടെ, കെട്ടിയോളാണ് എന്റെ മാലാഖ.
4: ഐ അതിന് സോറി സോറി, ഞാൻ ആ പടം കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഒരു
2: ഞാൻ ഞാൻ ആ എന്റെ മാലാഖ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ആ ഉത്തരം ഇങ്ങ് പോരുന്ന്. ഭാര്യ വിട്ടൊരു കളിയില്ലാന്ന്.
4: അതെ, അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്ന പടമാണ്. ഞങ്ങൾ കേട്ടോ,
2: കുഴപ്പമില്ല കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാ.
4: അതെ അതെ അതെ,
2: മാലാഖ.
4: അതൊരു ഗെയിം അല്ലേ പോട്ടെ?
2: ഗെയിം ഇങ്ങനെയാണ്, ഇതല്ലേ രസം?
4: അതെ അതെ, ഇത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയപ്പോഴും ചുമ്മാ വിളിച്ചു നോക്കിയതാ.
2: അടിപൊളി അടിപൊളി, കൊള്ളാം കൊള്ളാം. അപ്പൊ എന്തായാലും ഷെഫിനെ ഗെയിമി തോറ്റു പോയിട്ടുണ്ട്, സാരില്ല കേട്ടോ.
4: കുഴപ്പമില്ല, ട്രൈ മൈ ബെസ്റ്റ്.
2: അങ്ങനെയാണ് അവിടെ, അതാണ് സ്പിരിറ്റ്. നമ്മളിങ്ങനെ വെറുതെ അറ്റംപ്റ്റ് ചെയ്യും, ഒരു രസമല്ലേ? ഇതൊക്കെ
4: ഫണ്ണല്ലേ? പറയുന്ന ആളാണ് ഞാൻ.
2: അങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഓക്കെ, അപ്പോ ഷെഫിൻ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ല.
2: ഓക്കെ, അപ്പോ ഷെഫിന് മനോഹരമായ ഒരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അതാണ് നമ്മളിങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക, അതൊക്കെ രസമല്ലേ ഗായ്സ്? ഇതല്ലേ ഒരു സന്തോഷം? യെസ്, അങ്ങനെ ദേ ഇപ്പോ ഇത്രയും ആയിട്ടുണ്ട് സമയം. 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ. ആ ഇല്ല, യെസ്. അപ്പൊ ഒരു കോളിലേക്കും കൂടി ഞാൻ ഓടി പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, അഹല്യ എഫ് എം അല്ലേ?
2: അതെ, അഹല്യ എഫ് എം ആണ്. ഇത് ആരാണ്? അരുൺ ആണ്, പാലക്കാട് നിന്ന്. അരുൺ ഗെയിം കളിക്കാൻ വേണ്ടി വേഗം അങ്ങ് വിളിച്ചതാണ്. ആണോ?
5: അതെ
2: അതെ, അത് തന്നെയാണ് എന്റെ ആ ഒരു ഉദ്ദേശം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അരുൺ അരുണിനുള്ള ടാസ്ക് ഞാൻ അങ്ങ് തരട്ടെ. റെഡി ആണോ പറയാൻ
5: വേണ്ടിയിട്ട്?
2: റെഡി. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തരാം. മതിയോ? സിമ്പിൾ മതി. ഓക്കെ, എ നോസ് റിംഗ് ഫോർ ദ കാറ്റ്. എ നോസ് റിംഗ് ഫോർ ദ കാറ്റ്. നോസ് റിംഗ്.
5: നോസ് റിംഗ്.
2: ആ നോസ് റിംഗ്. എ നോസ് റിംഗ് ഫോർ ദ കാറ്റ്.
5: മൂക്കല്ലേ നോസ്?
2: അതെ. ഇതെല്ലാം ഞാനാണല്ലോ
5: പറയുന്നേ.
2: നോസ്, എ നോസ് റിംഗ്. നോസ് റിംഗ്.
5: നോസ് റിംഗ്.
2: അല്ല, നോസ് റിംഗ്.
5: നോസ് റിംഗ്.
2: അതെന്താന്ന് പറഞ്ഞ സിനിമ പേര് ഇപ്പൊ കിട്ടും.
5: അത് എന്താണ് സംഭവം?
2: നോസ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ മൂക്കിലൊക്കെ വെക്കുന്ന ഒരു ആഭരണം. മൂക്കിൽ നമ്മൾ വെക്കുന്ന ഒരു ആഭരണമാണ്. ഇപ്പൊ കാതിൽ നമ്മൾ കമ്മൽ ഇടുന്ന പോലെ മൂക്കിൽ നമ്മൾ ഒരു സംഭവം ചെയ്യുമല്ലോ.
5: നോസ്
2: റിംഗ് ഫോർ ദ കാറ്റ്.
5: ഫോർ ദ കാറ്റ്. സിനിമയാണ്, മലയാളമല്ലേ?
2: മലയാളം തന്നെയാ.
5: പൂച്ച.
2: പൂച്ച. ആ നോസ് റിംഗ്. നോസ് റിംഗ് എന്ന് പറഞ്ഞ മൂക്കുത്തി.
5: മൂക്കുത്തി.
2: ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പൊ ഉറക്കെ പറയുന്നുണ്ടാവും, ഇതല്ല സിനിമ, ഇതല്ല സിനിമ. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചിടണം കേട്ടോ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന്. ഓക്കെ, പോയോ പോയോ അരുൺ, കയ്യിന് പോയോ?
5: അറിയില്ല.
2: പൂച്ചയ്ക്കൊരു മൂക്കുത്തി
5: വിചാരിച്ചു.
2: പോട്ടെ, സാരമില്ല സാരമില്ല, ഇതൊക്കെ രസല്ലേ. ഓക്കെ, അപ്പൊ അരുൺ പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്? ഓക്കെ, അപ്പൊ അരുണും നല്ലൊരു ദിവസാവട്ടെ എന്ന് വിഷയുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ്, അപ്പൊതേ അങ്ങനെ അരുൺ തോറ്റുപോയിരിക്കുന്നു, ഗൈസ് കിട്ടിയില്ല. പോട്ടെ, സാറല്ലേ, ഇത് രസമല്ലേ, ഇത് ഫണ്ണാണ് കേട്ടോ, ഫണ്ണി ഗെയിമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ മാത്രമേ കാണാൻ പാടും. യെസ്, അങ്ങനെ ദേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ അതെ, അടുത്ത പാട്ട്, മനോഹരമായൊരു ട്രാക്ക് കേൾക്കാനായിട്ട് ഇങ്ങനെ എന്റെ ഹൃദയം തുടിക്കുകയാണ്. അതെ, നമുക്കപ്പോ ഒരുമിച്ച് നല്ല മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈ ബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈ ബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം ദേ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇന്നത്തെ അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. ഞാൻ തുടക്കത്തിൽ ഒരു കത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അല്ലേ. ഞാനൊരു കാര്യം വായിച്ചു, ആ കാര്യം വായിച്ച സമയത്ത് എനിക്കത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു കത്ത് ഞാൻ കുറച്ച് വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്താ സംഭവം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കത്ത് നമുക്ക് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞെ, മോളെ, ഈ കോടതി നിന്റെ വാക്ക് കേട്ടു. അങ്കിൾ വയസ്സാകുന്നത് വരെ അയാളെ ജയിലിൽ തന്നെ ഇടണം. ഇന്ന് നീ പറഞ്ഞത് ഈ കോടതി ശ്രദ്ധിച്ചു കേൾക്കുകയും നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. നീ അങ്കിൾ എന്ന് വിളിച്ച ആ മനുഷ്യൻ ഇനി ഒരിക്കലും സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങി നടക്കില്ലെന്ന ഈ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അയാൾ ശേഷിക്കുന്ന ജീവിതം മുഴുവൻ തടവറയ്ക്കുള്ളിൽ കഴിച്ചുകൂട്ടും. ആ കൂട്ടിനുള്ളിൽ കിടന്ന് അയാൾക്ക് വയസ്സാകും. ആ കൂട്ടിൽ കിടന്ന് തന്നെ അയാൾ മരിക്കും. നീ നിന്നെയോ നിന്റെ അനിയത്തിയെയോ മറ്റൊരു കുട്ടിയെയോ ഉപദ്രവിക്കാൻ ഇനി ഒരിക്കലും അയാൾക്ക് സാധിക്കില്ല. ഈ കോടതി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ പെൺകുട്ടിയാണ് നീ. കോടതിയിൽ നീ വന്നു, നിന്നെ ഉപദ്രവിച്ചയാളെ വിരൽ ചൂണ്ടിക്കാണിച്ചു, സത്യം വിളിച്ചു പറഞ്ഞു. നീ അങ്കിൾ എന്ന് വിളിച്ചയാൾ നിന്നോട് ചെയ്തത് വളരെ മോശമായ കാര്യമാണ്. എന്നാൽ നീ നിശബ്ദതയായിരുന്നില്ല. നിന്റെ അമ്മയോട് നീ കാര്യം പറഞ്ഞു. നീ കാണിച്ച ആ ധൈര്യം കാരണമാണ് മറ്റൊരു കുട്ടിയെയും ഉപദ്രവിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അയാളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിന്റെ ബാല്യം തിരികെ നൽകാൻ ഈ കോടതിക്ക് കഴിയില്ല. പക്ഷേ നിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെന്നും നിന്റെ അപേക്ഷ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഈ കോടതിക്ക് ഉറപ്പു നൽകാൻ കഴിയും. നിന്നെ ഉപദ്രവിച്ചയാൾ ഒരു സ്വതന്ത്രനായ മനുഷ്യനായിട്ട് ഇനി ഒരിക്കലും സൂര്യനെ കാണില്ല മോളെ. ഇനി നിന്റെ ജീവിതം ജീവിക്കുക, സ്കൂളിൽ പോകുക, നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കുക, ചിരിക്കുക, കളിക്കുക, സ്വപ്നം കാണുക. നിന്റെ ഈ ധൈര്യം ഈ കോടതി എപ്പോഴും ഓർമ്മിക്കും. ഇത് ഒരു കോടതിയിൽ നിന്ന് അയച്ച ഒരു കത്താണ് കേട്ടോ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 7-ാമത്തെ വയസ്സിൽ, ഒന്ന് ആലോചിക്കണം, 7-ാമത്തെ വയസ്സിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട ഇപ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടിക്ക് പ്രതിയെ ശിക്ഷിച്ച വിചാരണ കോടതിയുണ്ട്. ആ വിചാരണ കോടതിയിലെ ജഡ്ജിന്റെ വകയായിട്ട് ജഡ്ജി വളരെ വികാരം നിർഭരമായിട്ട് അയച്ച ഒരു കത്താണ് കേട്ടോ അത്. അതായത് മെയ് 20 ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിൽ. ആ ഒരു ഉത്തരവിനൊപ്പം ഉണ്ടായിരുന്ന ഒരു കത്താണ് ഈ ഒരു കത്ത്, പെൺകുട്ടിക്ക് ഈ ഒരു കോടതി അയച്ച ഒരു കത്താണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കത്ത് ഞാനിങ്ങനെ വായിക്കുകയാണ്. ഇത് ഞാൻ ന്യൂസിൽ കണ്ടൊരു കാര്യമാണ്. ആ ന്യൂസ് ഇങ്ങനെ വായിച്ച സമയത്ത് ഞാൻ അതിൽ നിന്ന് കുറേ വാക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഒരിക്കലും ആ കുട്ടിക്കുണ്ടായ ഒരു ഇഷ്യൂവിനെ മാറ്റാനോ അല്ലെങ്കിൽ മറിക്കാനോ അല്ലെങ്കിൽ അതൊന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ആ കത്തിൽ പറഞ്ഞൊരു ഉള്ളടക്കമുണ്ട്. അതായത് നീ ധൈര്യപൂർവ്വം

പൂർവം മുൻപിലേക്ക് വന്നിരിക്കുന്നു. നിനക്ക് സംഭവിച്ച ആ ഒരു വലിയൊരു കാര്യത്തെ നീ മുൻപിലേക്ക് വന്ന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ആ ചെറിയ പ്രായത്തിൽ നീ കാണിച്ച ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് ആ ഒരു കത്തിൽ ഏറ്റവും അധികം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം അല്ലെ. നീ നിന്റെ അമ്മയോട് തുറന്നു പറഞ്ഞു, അതിനുശേഷം നീ കോടതിയിൽ വരാൻ തയ്യാറായി, കോടതിയിൽ വന്ന് ധൈര്യപൂർവ്വം ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനായിട്ട് തയ്യാറായി. ഒന്ന് ആലോചിക്കണം, 7 വയസ്സ് അല്ലേ, 7 വയസ്സിൽ ആ കുട്ടി നേരിടേണ്ടി വന്ന ആ വലിയൊരു ക്രൂരതയാണ്. ആ ക്രൂരതയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആ ഒരു ചെറിയ പ്രായത്തിൽ അവൾ കാണിച്ച ആ ഒരു തന്റേടമുണ്ടല്ലോ, അതിനെ ശരിക്കും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ട്രോമയായിരിക്കാം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ വലിയൊരു ട്രോമയിൽ നിന്ന് അതിനെ അഡ്രസ്സ് ചെയ്യാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനും കാണിച്ച ആ ഒരു കറേജ് ഉണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ, അതിന് ശരിക്കും അഭിനന്ദിക്കുക തന്നെ വേണം. കാരണം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവൾക്ക് എന്താ പറയുക, നേരിടേണ്ടി വന്ന ആ വിപത്തിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തളർന്നു പോവാതെ മുന്നോട്ട് പോവാൻ കാണിച്ച ആ ഒരു ഊർജം, അത് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഈ ഒരു കത്ത് വായിച്ച സമയത്ത് അത് തന്നെയാണ് എനിക്ക് തോന്നിയതും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ പാരൻസ് ആ ഒരു കാര്യത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കാണിച്ച ആ ഒരു ഗച്ച്. നമ്മളിൽ പലർക്കും പല പല മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾ അതിൽ സ്റ്റക്കായി പോവും, അല്ലെങ്കിൽ പ്രതികരിക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ പേടിച്ച് പിന്മാറിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടാറുണ്ട്. പക്ഷേ അതൊന്നുമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ നിയമം നമുക്ക് നൽകുന്ന സംരക്ഷണത്തിൽ, അല്ലെങ്കിൽ നിയമത്തെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെതിരെ പൊരുതാനുള്ള ഒരു കാഴ്ച. ഈ കത്ത് വായിച്ച സമയത്ത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. ആ ഒരു ചെറിയ പെൺകുട്ടി അത്രയും വലിയൊരു ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നൊരു കാര്യം. അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടായ ഈ ഒരു ആക്ഷൻ, ഡൽഹി കോടതിയാണ് കേട്ടോ ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്, ആ ഒരു കാര്യവും വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കത്ത് വായിച്ച സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞനിയന്മാരും അനിയത്തിമാരും അമ്മമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. നിങ്ങൾ കൂടി ഇത് അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് ദേ അഹല്യ വിശ്വസിന്റെ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്തായാലും സമയം ദേ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എനിക്ക് കോൾസ് കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ. ഇനി നമ്മുടെ മെസ്സേജുകൾക്കുള്ള സമയമാണ്. അതുകൊണ്ട് ദേ ഇപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയച്ചിടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ മെസ്സേജസ് വായിക്കുന്നതായിരിക്കും. അപ്പൊ ദേ അഹല്യ വിശ്വസുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ മെസ്സേജുകളിലേക്ക് പോകാം അല്ലേ. അതെ, ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ്, ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് നമുക്ക് നോക്കിയാലോ. മെസ്സേജ് നോക്കുമ്പോൾ, സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ വാഗ്ദാനങ്ങൾ നൽകരുത്, ദുഃഖത്തിലായിരിക്കുമ്പോൾ മറുപടി നൽകരുത്, കോപത്തിലായിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്, 2 തവണ ചിന്തിക്കുക, 1 തവണ പ്രവർത്തിക്കുക. ശുഭദിനം നേരുന്നു സുലൈ. സുലൈ ചേട്ടന്റെ മെസ്സേജാണ്. സുലൈ ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ പിക്ചർ മെസ്സേജുകൾ വരികയാണെങ്കിൽ അത് വായിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു നല്ല ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. മെസ്സേജ് അയച്ച ആളുടെ പേരൊന്നുമില്ല, അപ്പൊ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഗുഡ് മോർണിംഗ്. പറയാനുള്ളത് പറയുക, കേൾക്കാനുള്ളത് കേൾക്കുക. പറയാനുള്ളത് പറയുമ്പോൾ കേൾക്കാനൊരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വാക്കുകളും ഒരു പാഠമാണ്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റെല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാമന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നേ. ഓക്കെ, അപ്പോൾ മുഹമ്മദ് ചേട്ടന്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട ആയിലി മോൾക്കും അഹല്യയിലെ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം. ഓക്കെ, സെപ്റ്റംബർ മാസം അതിന്റെ അവസാനം 7 മടക്കി മനോഹരമായ ഓർമ്മകളിലേക്ക് വഴിമാറുകയാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ ഈ മാസം നമ്മൾക്കായി കാത്തുവച്ച നല്ല നിമിഷങ്ങൾക്കും നന്മകൾക്കും സർവേശ്വരനോട് നന്ദി പറയാം. വരാനിരിക്കുന്ന പുതിയ ദിനങ്ങളും മാസങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ സിറാജ്, വയനാട്. സിറാജേട്ടനും ഏറെ സ്നേഹത്തോടെ മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നീ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, ആയില്യ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. നിഷാന്ത് പനമ്പിള്ളി നഗർ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഥയും വേണം ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ ഞാൻ പറയാം. ഓക്കെ, കഥ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിഷാന്ത് നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത്
ഇവിടെ പോയി എന്റെ മെസ്സേജ്. ആ ഒത്തിരി മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ആയില്ല, ഗുഡ് മോർണിംഗ്. പാട്ടുകൾ പൊളി, ഇന്നത്തെ ഗെയിം പൊളി, ഒരു വെറൈറ്റി ഗെയിം. താങ്ക് യു. പൂച്ചയ്ക്ക് ഒരു മൂക്കത്തി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞില്ല, അത് അവിടെ പറയും, അതെനിക്കറിയാം. എന്തായാലും കുറച്ച് ചിരിച്ചു സന്തോഷം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും ഒരു കിടുക്കാച്ചു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. ഗെയിം നല്ല രസമുണ്ട്, ഞാനിവിടെ ഉത്തരമൊക്കെ പറയുന്നുണ്ട്. ഇന്നലത്തെ 360 ഡിഗ്രിയിൽ എല്ലാ പോയിന്റുകളും വളരെ ഉപകാരപ്രദമായതാണ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ 360 ഡിഗ്രി ഇനിയും കേൾക്കണം. വൈകുന്നേരം 4 മണിക്കാണ് 360 ഡിഗ്രി കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാ ടീമിനും ചൂടുള്ള ഒരു ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാന്തി ചേച്ചിയുടെ മെസ്സേജാണ്. ശാന്തി സുമേഷ് അലപ്പുള്ളി. ഓക്കെ, ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം വിഷയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയില്യം. നമസ്കാരം. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ കോയമ്പത്തൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചന്ദ്രേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ആയില്യ, ആ 10 വയസ്സുള്ള മോളുടെ അവസ്ഥ കേട്ടപ്പോൾ വിഷമവും അഭിമാനവും തോന്നി. അതാണ് യെസ് കവിത ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. എക്കെയിൻ, അതങ്ങനെയാണ്, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം ആയില്യ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. കത്ത് വല്ലാതെ സ്പർശിച്ചു. പേപ്പർ വരുത്താത്തവർക്കും അറിയാൻ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ചേച്ചി. അജിത് ചേച്ചിയുടെ മെസ്സേജാണ്. അജിത് ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത്രയും സമയം വന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിച്ചത് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് കഥ വേണം, കഥ ഞാൻ പറഞ്ഞു തന്നിരിക്കും. ഇനി ആരെങ്കിലും ഒക്കെ മെസ്സേജുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണ്ടേ? അതിനൊരു ഗ്യാപ്പ് വേണ്ടേ? യെസ്, ആ ഒരു ഗ്യാപ്പ് ഒരു പാട്ടിന്റെ രൂപത്തിൽ, ഒന്നല്ല രണ്ട് പാട്ടിന്റെ രൂപത്തിൽ ഞാൻ തരാം. മനോഹരമായ പാട്ട് വരുന്നു അടുത്തതായി. അഹല്യ വിഷസ്, കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 13 ആയിട്ടുണ്ട്. ഇന്നത്തെ അഹല്യ വിഷയസുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ അഹല്യ. യെസ്, അപ്പൊ എനിക്ക് അടുത്തൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജിന് ശേഷം ഞാൻ കഥയിലേക്കും പോവാം കേട്ടോ. നിശബ്ദത വെറും ശൂന്യമല്ല, അതിൽ നിറയെ ഉത്തരങ്ങളുണ്ട്. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു രമ രാധാകൃഷ്ണൻ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ പേരക്കുട്ടികൾക്ക് ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ആദിത്യൻ ആൻഡ് ആദർശ്. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദിത്യനും ആദർശനും ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു. ഒപ്പം തന്നെ രമ ചേച്ചിക്ക് മനോഹരമായ ഒരു ദിവസം വിഷ് ചെയ്യാണ് കേട്ടോ. യെസ്, ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, ഞാൻ കണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചതേ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇന്നത്തെ ആ കുട്ടിക്കഥയിലേക്ക് പോവാണ്. ഇന്ന് എന്ത് കഥയാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തെ ഇപ്പോൾ ഒരു വഴി അന്വേഷിക്കാമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങളൊരു കാർ ഓടിക്കുകയാണ്. അങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വഴി കൂടി തിരയാണ്, നിങ്ങൾക്ക് പോകേണ്ട ഒരു വഴി കൂടി തിരയാണ്. പക്ഷേ കാറിലാണെങ്കിലോ വലിയ ശബ്ദത്തിൽ നല്ല ഉറക്കെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നോർമലി നിങ്ങളങ്ങനെ വഴി അന്വേഷിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ പാട്ടിന്റെ ശബ്ദം കുറയ്ക്കും അല്ലേ? എന്തിനാ ശരിക്കും അങ്ങനെ ചെയ്യുന്നേ? ആ വഴി കണ്ടെത്താൻ വേണ്ടി, കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി, കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ വഴി തെറിയുന്നത് നമ്മൾ ചെവി കൊണ്ടാണോ? അല്ലല്ലോ, കണ്ണുകൊണ്ടല്ലേ. നിങ്ങൾ വഴി തെറിയുന്നത് നിങ്ങളുടെ ചെവി കൊണ്ടല്ല, ഒരിക്കലുമല്ല, കണ്ണുകൾ കൊണ്ടാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യക്തമായിട്ട് കാണാൻ അല്ലേ? അതിന് വേണ്ടിയിട്ട് അത് എന്ത് വേണം അവിടെ? നിശബ്ദത വേണം. നിങ്ങളുടെ കണ്ണുകൾക്ക് വ്യക്തമായി കാണാൻ അവിടെ നിശബ്ദത ആവശ്യമായി വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ, ആ പാട്ടിന്റെ ശബ്ദത്തെ കുറയ്ക്കുന്നേ അല്ലേ? കാരണം ശബ്ദമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസിയാണ്, കുറച്ചുകൂടി ഭാരം കുറയുന്നതായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പാട്ടിന്റെ ആ വോയിസ് കുറച്ചുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട വഴിയെ അങ്ങ് തിരയാൻ തുടങ്ങും അല്ലേ? ശരിക്കും അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അതായത് നിങ്ങളുടെ കൺമുന്നിലുള്ള ഒരു കാര്യത്തെ മറയ്ക്കാൻ വെറും ഒരു ശബ്ദത്തിന് കഴിയുന്നുണ്ട് അല്ലെ? ഒന്നിനെയും അവിടെ അവർ മൂടി വെക്കുന്നില്ല, പക്ഷെ ആ ശബ്ദത്തിന് നമ്മുടെ കൺമുൻപിലുള്ള ഒരു വഴിയെ പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിശബ്ദമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് നിറയ്ക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അതായത് ഇപ്പോൾ എന്ത് വെച്ച് നിറയ്ക്കുമ്പോൾ, ലൈക്ക് മേ ബി നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും, റെസ്റ്റ് ആണെന്ന് പറയും. പക്ഷെ റെസ്റ്റ് എടുത്തിരിക്കുന്ന നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും, ലാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ടാവും, കുറേ കാര്യം ഉണ്ടാവും. അപ്പോൾ ശരിക്കും അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടോ നമ്മൾ? ഇല്ലാലേ, നമ്മളവിടെ കുറേ കാര്യങ്ങൾ വെച്ച് നിറയ്ക്കുന്നുണ്ട്. പാട്ടായിക്കോട്ടെ, ഫോണിലെ നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തകളായിക്കോട്ടെ, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ അവിടെ ഇങ്ങനെ നിറയ്ക്കുകയാണ് അല്ലെ? വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. ആ സമയമൊന്നും നിങ്ങളുടെ തലച്ചോറിന് ഒരു വിശ്രമവും കിട്ടുന്നില്ല. കാരണം എന്താ, അതെപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറും ഒരു പാട്ടിന് ഒരു റോഡിനെ മുഴുവൻ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് മറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള ഈ ബഹളങ്ങളൊക്കെ ഒന്ന് നിർത്തിവെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. നമ്മൾ ഈ ഫുൾ ടൈം ഈ ബഹളങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് പല കാര്യവും ശരിക്കും നമ്മൾ കാണുന്നില്ല. വിരസമായി പോയിന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ശൂന്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ശരിക്കും എന്താ സംഭവിക്കുന്നത് അവിടെ? ചുറ്റുമുള്ള ഈ ഒരു ബഹളങ്ങൾക്കിടയിൽ ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് കാണാൻ കഴിയാത്ത വിധം നമ്മുടെ ശ്രദ്ധകൾ മാറിപ്പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഒരു സത്യം അല്ലെങ്കിൽ ഫാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ, ചുറ്റുമുള്ള ഈ നിരന്തരമായ ബഹളങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ ഇങ്ങനെ അന്ധമാക്കിയിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിരസത മാറ്റാൻ നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ശബ്ദങ്ങളും നോട്ടിഫിക്കേഷൻസും ശരിക്കും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ മറച്ചു പിടിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയ നിങ്ങൾ ഇതുവരെ കാണാത്ത നിങ്ങളുടെ സ്വന്തം ലൈഫ് എന്താന്നുള്ളത് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എപ്പോഴും ബിസിയാണ് ഗൈസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്നതിൽ പോലും നമ്മുടെ ശരിക്കും വെറുതെ ഇരിക്കലല്ല, അവിടെയും നമ്മൾ നമ്മുടെ തലച്ചോറിനെ പണിയെടുപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ പണിയെടുപ്പിക്കുന്ന സമയത്ത് പലതിനെയും നമുക്ക് ഫീൽ ചെയ്യാനും കാണാനും ഒന്നും സാധിക്കാതെ വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വെറുതെ ഒന്നിരിക്കേ, വെറുതെ ഇരിക്കേ, ഒന്നും വേണ്ട, പാട്ടും കേൾക്കണ്ട, ഫോണും വേണ്ട, നോട്ടിഫിക്കേഷൻസും വേണ്ട, ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ അനാവശ്യമായ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ തലച്ചോറിന് കുറച്ച് ആശ്വാസം കിട്ടും, നമുക്ക് പല കാര്യങ്ങളും ചുറ്റും കാണാൻ വരെ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കാര്യം കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഉഷ ചേച്ചിക്ക് ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ ദേ ഇനി ഇന്നത്തെ കഥയും വർത്തമാനമൊക്കെ പറഞ്ഞ് എനിക്ക് അവസാനിപ്പിച്ച് ഇങ്ങനെ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. സമയം നോക്കുമ്പോൾ കൃത്യം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അപ്പോൾ വീണ്ടും നമ്മൾ കേട്ടുമുട്ടും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് off. Keep on listening Ahalya from 90.4 KTK to Kutukudam.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159 4477211. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: celluloid.
1: ഹലോ ഹലോ ഹലോ മജ്ജമാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് നിങ്ങൾ സ്വന്തം നാടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു പുതിയ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. പക്ഷേ അവിടെ ചെന്നിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടും ഫോണും രേഖകളും എല്ലാം ഒരാൾ അങ്ങ് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഭാഷയറിയാത്ത, വഴിയറിയാത്ത ഒരു അപരിചിതമായ നാട്ടിൽ, തരിശുഭൂമിയായ ഒരു മരുഭൂമിയുടെ നടുവിലേക്ക് നിങ്ങളെ അങ്ങ് തള്ളിവിടുന്നു. കുടിക്കാൻ അല്പം വൃത്തിയുള്ള വെള്ളമില്ല, കഴിക്കാൻ പച്ചവെള്ളത്തിൽ കുതിർത്ത ഉണക്ക റൊട്ടി മാത്രം, കൂടിന് സംസാരിക്കാനായിട്ട് മനുഷ്യരാരുമില്ല, വെറും ആടുകൾ മാത്രം. ഒന്നല്ല രണ്ടല്ല നീണ്ട 16 വർഷം ഒരു മൃഗത്തെ പോലെ നിങ്ങൾ ആ നരകത്തിൽ ജീവിക്കേണ്ടി വന്നാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അല്ലേ? യെസ്. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു സെല്ലലോയ്ഡ്. സെല്ലലോയ്ഡുമായി സിനിമ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. ഇന്ന് നമ്മൾ സെല്ലലോയ്ഡിൽ പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, വെറും ഒരു സിനിമയല്ല കേട്ടോ. അറബിക്കടലിനക്കരെ മരുഭൂമിയിലെ മണൽ തരികളിൽ വീണുപോയ ഒരു മലയാളി ചെറുപ്പക്കാരന്റെ ചോരയും നീരും കണ്ണീരും കലർന്ന റിയൽ അതിജീവന കഥയെ കുറിച്ചാണ് യെസ്, ബെന്യാമിന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി ബ്ലിസി ഒരുക്കിയ മാസ്റ്റർ പീസ് ആടുജീവിതം. ഈ ഒരു കഥയിലെ നായകനാണ് നജീബ്. നാട്ടിൻപുറത്തെ ആറ്റുമണൽ വാരുന്ന പണി ചെയ്ത് ഗർഭിണിയായ ഭാര്യ സൈനുവിന് നല്ലൊരു ഭാവി കൊടുക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം കൊണ്ട് പ്രവാസ മണ്ണിലേക്ക് പോകുന്ന സാധുവായിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പക്ഷെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങിയ നജീബിനെയും കൂട്ടുകാരനെയും കാത്തിരുന്നത് ഒരു വൻ ദുരന്തമായിരുന്നു. അവിടെ വെച്ച് ഒരു ക്രൂരനായ അറബി ഇവരെ തട്ടിക്കൊണ്ടുപോയി. അതിർത്തികൾക്കപ്പുറമുള്ള വിചിതമായ മസ്ര എന്ന ഒരു ആട് ഫാമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ തണലില്ലാത്ത ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ആടുകളിൽ മേക്കലായിരുന്നു നമ്മുടെ നജീബിന്റെ പണി. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അറബിയുടെ ചട്ടുകം കൊണ്ട് അടിവാങ്ങി ആടുകളുടെ അതേ വെള്ളം കുടിച്ച് വസ്ത്രം പോലും മാറാനാവാതെ നജീബ് മാറുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് ആടിന്റെ ഒരു അവസ്ഥയിലേക്കാണ്. അതായത് ഈ മനുഷ്യരെ കാണുമ്പോൾ സംസാരിക്കാൻ കൊതിക്കുന്ന, ആടുകളോട് സ്വന്തം സങ്കടങ്ങൾ പറയുന്ന ഒരു നജീബ്. ഒടുവിൽ അസൈനാർ എന്ന വ്യക്തിയുടെയും ഹക്കീമിന്റെയും സഹായത്തോടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മരുഭൂമിയിലൂടെ നടത്തുന്ന ആ ജീവൻ മരണ യാത്രയും മരുഭൂമിയിലെ ദാഹവും വിശപ്പും കാരണം ഓരോരുത്തരായി വീഴുമ്പോഴും നജീബ് നടത്തുന്ന ആ അത്ഭുതകരമായ തിരിച്ചുവരവുമാണ് ഈ ഒരു സിനിമയുടെ ഹൃദയം. ഈ ഒരു കഥ പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പ്രയാസമാണല്ലേ. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു പ്രയാസമാണ്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വേറെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രയാസമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ. യെസ്, സെല്ലലോയ്ഡിൽ മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം നമുക്ക് തുടരാം ആടുജീവിതം എന്ന സിനിമയുടെ ഒത്തിരി വിശേഷങ്ങൾ. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back, guys. അഹലി എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന സിലലോയിഡാണ് വിത്ത് ആശയ അഹല്യ. അങ്ങനെ നമ്മൾ സിനിമയുടെ കഥയുടെ വ്യാപ്തിയാണ് പറഞ്ഞതല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയാം, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചൊരു നടൻ നടത്തിയ വിസ്മയിപ്പിക്കുന്ന ബോഡി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പൃഥ്വിരാജ് എന്ന ആക്ടറുടെ ആ ഒരു ഡെഡിക്കേഷൻ. സിനിമയ്ക്ക് പിന്നിൽ ആരും അറിയാത്ത ചില ഞെട്ടിക്കുന്ന കുറെ രഹസ്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, 31 kg ഭാരം കുറച്ചു. അതായത് നജീബിന്റെ ആ മെലിഞ്ഞ അസ്ഥികൂടം പോലെയുള്ള ഒരു അവസ്ഥ സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് കുറച്ചത് 31 kg ഭാരമാണ്. അതിനായിട്ട് അദ്ദേഹം മാസങ്ങളോളമാണ് കേട്ടോ ഹാർഡ് വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ സിനിമയിൽ ആ നഗ്നരംഗം ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് തൊട്ടൊരു 72 മണിക്കൂർ, അതായത് 3 ദിവസങ്ങൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെയാണ് പുള്ളി വളരെ വളരെ അധികം ഹാർഡ് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ശരീരത്തിലെ ജലാംശം ഒറ്റി തടി കുറഞ്ഞ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ശരിക്കും അത് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണല്ലേ. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ശരീരത്തിൽ ഊർജ്ജമില്ലാതെ കഠിനമായ ക്ഷീണം കാരണം ഷൂട്ടിങ്ങിനിടയിൽ പൃഥ്വിരാജ് സെറ്റിൽ 2 തവണ ബോധം കെട്ട് വീണിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡോക്ടർമാർ പുള്ളിയെ പരിശോധിക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വിറ്റാമിൻ അളവായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് പുള്ളിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പിന്നിൽ വലിയൊരു കാത്തിരിപ്പുണ്ട്. ഡയറക്ടർ ബ്ലെസ്സി ഈ സിനിമയുടെ കഥ മനസ്സിൽ വിചാരിച്ച് റൈറ്റ്സ് വാങ്ങിയിട്ട് റിലീസ് ചെയ്യുന്നത് വരെ 16 വർഷങ്ങൾ, അത്രയും സമയം അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ നജീബ് മരുഭൂമിയിൽ അനുഭവിച്ച അതേ 16 വർഷം സിനിമയാക്കാനും ബ്ലെസ്സിക്ക് വേണ്ടി വന്നു അല്ലേ. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആടുകളോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കീർണമായ ശാരീരിക അവസ്ഥകൾ കാരണം പൃഥ്വിരാജിന് പലപ്പോഴും യഥാർത്ഥത്തിൽ തന്നെ മാനസികമായൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു എന്ന് പുള്ളി പിന്നീട് പല വേദികളിലും പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സിനിമയോടുള്ള ഒരു നടന്റെ ആ ഭ്രാന്തമായ പ്രണയം അല്ലേ, അതല്ലേ നമുക്ക് മനസ്സിലാവുന്നേ.

0: celluloid.
1: മടങ്ങിയെത്താം സിലലാഡിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിലലാഡാണ് കൂടെയുള്ളത്, ഞാൻ ആയില്ലയാണട്ടോ. അങ്ങനെ നമ്മൾ പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുല്ലേ, ഇനി ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത് നേരിട്ട് റിയൽ ലൈഫിൽ തന്നെ വലിയൊരു അതിജീവന ത്രില്ലർ കഥയോടെ നമുക്ക് പറയാല്ലേ. യെസ്, ആ ഒരു കഥയിലേക്ക് പോവാണെങ്കിലുണ്ടല്ലോ, ഈ സിനിമയുടെ പ്രധാന ഭാഗം ജോർദാനിലെ മരുഭൂമിയിലാണ് ഷൂട്ട് ചെയ്തത് അല്ലേ. അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകമൊട്ടാകെ എന്തു വന്നത്? കൊറോണ. അതെ, കൊറോണ പടർന്നു പിടിക്കുന്നതും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതും. അപ്പോ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരെ റദ്ദാക്കിയതോടെ പൃഥ്വിരാജ് ബ്ലെസിയും അടങ്ങുന്ന ഒരു 58 അംഗ സംഘം ശരിക്കും മാസങ്ങളോളം ആ മരുഭൂമിയിൽ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും സിനിമയിൽ നജീബിന്റെ അതേ അവസ്ഥ ഷൂട്ട് ചെയ്യാൻ പോയ ടീമിനും അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് കേട്ടോ ആ പറഞ്ഞു വന്നൊരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ AR റഹ്മാൻ എന്ന ഒരു മ്യൂസീഷ്യൻ അല്ലേ. AR റഹ്മാന്റെ ഐക്കോണിക് മ്യൂസിക് നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്കാർ ജേതാവായ AR റഹ്മാൻ ഒരു മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത്. പെരിയോനെ എന്ന പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ആത്മീയമായ ഫീലും അല്ലെങ്കിൽ രോമാഞ്ചവും അത് റഹ്മാന്റെ സംഗീതവും അതുപോലെ തന്നെ റഫീഖ് അഹമ്മദിന്റെ വരികളും തന്നെയാണ്. അതിന്റെ ഒരു മാജിക് തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയ യഥാർത്ഥത്തിലുള്ള നജീബ് ഉണ്ടല്ലോ, നജീബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ വേദന ഇതിൽ വലുതായിരുന്നു. എങ്കിലും രാജുവും ബ്ലെസിയും അത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഞാൻ എന്റെ ആ പഴയ കറുത്ത നാളുകളിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്കിപ്പോഴും ഓർമ്മയുടെ ആ സീൻ കാണുന്ന സമയത്ത് അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് അല്ലെ. ശരിക്കും നമുക്കതൊന്നും ആലോചിച്ച് നോക്കും, നമ്മൾ സിനിമ ഇത്രയും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് റിയൽ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഇതിൽ നമുക്ക് ശരിക്കും വലിയൊരു പാഠമുണ്ട് പഠിക്കാനായിട്ട്. വിശ്വാസവും പ്രതീക്ഷയുമാണ് മനുഷ്യനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ഈ ഒരു സിനിമ അടിവരയിട്ട് പറയുന്നുണ്ട്.

0: celluloid.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലോയിഡ്. അങ്ങനെ ഇന്നത്തെ സെല്ലലോയിഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആട് ജീവിതം എന്ന സിനിമയെ കുറിച്ചായിരുന്നു അല്ലെ. ആ സിനിമ വിശേഷങ്ങളാണ് സെല്ലലോയിഡിലൂടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. അങ്ങനെ മനുഷ്യന്റെ അതിജീവനത്തെയും ത്യാഗത്തിന്റെയും വലിയൊരു കഥയാണ് ആട് ജീവിതം. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരാൻ കഴിയില്ലെന്ന് തോന്നിപ്പോയ നിമിഷത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിച്ച ആ ഒരൊറ്റ പ്രതീക്ഷ എന്തായിരുന്നു? നിങ്ങളുടെ ഈ ഒരു ഇമോഷണൽ കഥകളും ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യാം. 8815090900 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ സോ മനോഹരമായ ഒരു എപ്പിസോഡ് ഇങ്ങനെ ഇവിടെ അവസാനിപ്പിച്ച് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ദേ ഞാൻ പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. വീണ്ടും സെല്ലലോയിഡുമായിട്ട് മറ്റൊരു സിനിമയുടെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ലിസണിംഗ് ടു അഹല്യ FM 90.4. ഓൾവേസ് ട്യൂൺ ഫോർ ഗുഡ് മ്യൂസിക്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ബി എ മലയാളി ഫോർ എ ഡേ എന്താ സംഭവം എന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ എല്ലാ ഡാർലിംഗ്സിനും ഇന്നത്തെ കലഡോസ്കോപ്പിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട്. അപ്പോ ഇനി 1 മണിക്കൂർ സമയം കലഡോസ്കോപ്പിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ വിഷയം ബി എ മലയാളി ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് മലയാളി ആയാൽ മതിയോ അപ്പൊ ബാക്കി ദിവസത്തേക്കോ എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. അതായത് കേരളത്തിൽ ഒരു ദിവസം വന്നിട്ട് കേരളം ഒന്ന് വെറുതെ കണ്ടിട്ട് പോവുകയല്ല, ഒരു ദിവസം മുഴുവൻ ഒരു മലയാളിയായി ജീവിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. ആരാണിത് പറയണത് എന്നൊക്കെ ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് ഒരു കേരള സ്റ്റൈൽ ചായ, നാടൻ പ്രഭാത ഭക്ഷണം, ഗ്രാമത്തിലെ ഒരു ചെറിയ ഹോം സ്റ്റേയിൽ താമസം, നാട്ടുവഴികളിലൂടെ ഒരു നടത്തം, നാടൻ കലകൾ അടുത്ത് നിന്ന് ആസ്വദിക്കുക, പിന്നെ നല്ലൊരു നാടൻ സദ്യയും. ഇതാണ് നമ്മുടെ കേരള ടൂറിസം വകുപ്പിന്റെ ഏറ്റവും പുതിയ ക്യാമ്പയിനായിട്ടുള്ള ബി എ മലയാളി ഫോർ എ ഡേ. കേരളം വെറുതെ കണ്ട് മടങ്ങാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അനുഭവിച്ചറിയണം മലയാളികളുടെ ആ ഒരു വൈബ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനു മുന്നേ കലഡോസ്കോപ്പിൽ പാട്ടുകളുടെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺഡ്.

വേറെ കാണാനുണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കേരള ടൂറിസത്തിന്റെ ഒരു പുതിയ എക്സ്പെരിമെന്റൽ ടൂറിസം പദ്ധതിയാണ് ബി എ മലയാളി ഫോർ എ ഡേ. കേരളം വെറുതെ അങ്ങ് കണ്ടു മടങ്ങാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അനുഭവിച്ചറിയേണ്ട ലൈഫ് സ്റ്റൈൽ കൂടിയാണ് എന്നൊരാശയത്തിലാണ് ഈ പുതിയ എക്സ്പെരിമെന്റൽ ടൂറിസം പദ്ധതി. 5-star, 7-star ഹോട്ടൽസിൽ താമസിക്കുന്നതിന് പകരം നമ്മുടെ ഗ്രാമങ്ങളിലെ ഹോം സ്റ്റേകളിൽ താമസിച്ച് നമ്മുടെ നാട്ടുകാരോടൊപ്പം കുറച്ചുനേരം ജീവിക്കുക, നമ്മുടെ ഭക്ഷണം, നമ്മുടെ സംസ്കാരം, നമ്മുടെ കലകള്, നമ്മുടെ ആ ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ ചെറിയ ചെറിയ മൊമെന്റ്സിലെ അതൊക്കെ ആസ്വദിച്ച് ദൂരെ നിന്നിങ്ങനെ കേരളം കാണാതെ അടുത്ത് തന്നെ ആ ഒരു സ്റ്റോറിയുടെ ഭാഗമായി മാറണം എന്നാണ് നമ്മുടെ കേരള ടൂറിസം പറയുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയെ കൂടെ ഉൾപ്പെടുത്തി റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ബി എ മലയാളി ഫോർ എ ഡേ എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ടൂറിസ്റ്റ് കേരളത്തിൽ നിന്നൊരു ഫോട്ടോ മാത്രമല്ല, ഒരു എക്സ്പീരിയൻസ് തന്നെ കൊണ്ടുപോയാലോ? കേരളത്തിന്റെ കാഴ്ചകളൊക്കെ മറന്നു പോകാം അല്ലെ ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും. പക്ഷെ ഇവിടെ നമ്മൾ ജീവിച്ച് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വൈബ് അത് മറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ബി എ മലയാളി ഫോർ എ ഡേ എന്ന ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിനന്ദിക്കുന്നു.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ബി എ മലയാളി ഫോർ എ ഡേ എന്ന ആ ഒരു ക്യാമ്പയിൻ കേരള ടൂറിസത്തിന്റെ പേജിൽ ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾ തന്നെ നമ്മുടെ കേരളത്തെ അവസാനമായി ഒരു ടൂറിസ്റ്റിന്റെ കണ്ണിലൂടെ എപ്പോഴാണ് കണ്ടത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു നാടൻ ഭക്ഷണശാല ഉണ്ടാകും, പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിന് വെളിയിൽ വലിയ പേരെടുത്ത ഒരു ഭക്ഷണശാലയാകും, ഫോർ എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും പോയിട്ടുണ്ടാവില്ല, നമ്മൾ ഒരിക്കലും നടന്നു പോയിട്ടില്ലാത്ത ഒരു നാട്ടുവഴിയിലൂടെ ടൂറിസ്റ്റുകൾ ചിലപ്പോൾ പോയിട്ടുണ്ടാകും, അവരാസ്വദിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആസ്വദിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു കലാരൂപം അത് നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അല്ലെങ്കിൽ വീക്കെൻഡിൽ എല്ലാവരും പോകുന്ന സ്ഥലത്തിന് പകരം നമ്മുടെ സ്വന്തം ഗ്രാമത്തിലെ ഒരു ചെറിയ ഹോം സ്റ്റേയിൽ അങ്ങനെയൊക്കെ നമ്മൾ താമസിച്ചിട്ടുണ്ടോ? നമ്മൾ കാണാതെ പോകുന്ന കേരളം കുറേ ഇല്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. കേരളത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിന് മുന്നേ നമ്മൾ തന്നെ നമ്മുടെ കേരളത്തെ വീണ്ടും വീണ്ടും ഡിസ്കവർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. നമ്മൾ ദിവസവും ജീവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മുടെ നാട്. സോ നമ്മളോടുകൂടെ പറയുകയാണ് ബി എ മലയാളി ഫോർ എ ഡേ ആൻഡ് മേ ബി റീഡിസ്കവർ ദ കേരള യു തോട്ട് യു ഓൾറെഡി നോ. അപ്പൊ എന്തായാലും നമുക്ക് കാലിഡോസ്കോപ്പിൽ അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഇത് അഹല്യ FM 90.4 കേട്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഞാൻ ഇവിടെ വന്നിരുന്നു, ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലും ഒക്കെ പേരൊക്കെ ഇങ്ങനെ കുത്തിവെക്കും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഈ മരത്തിലൊക്കെ പേരൊക്കെ കുത്തിവെക്കും. ചില തിയേറ്ററിൽ നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഒരു ബെഞ്ചിൽ ഇനിഷ്യൽസ് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മരത്തിൽ രാജു വാസ് ഹിയർ, അല്ലെങ്കിൽ അനു ലവ് വിഷ്ണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്സിൽ ഇങ്ങനെയുള്ള സിഗ്നേച്ചേഴ്സ് ഇടുന്ന ബിരുദന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എനിക്ക് തലവേദനയാണ് തോന്നുന്നത്. എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്നത് അല്ലെ, മരത്തിലൊക്കെ കുത്തിവെക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതേ സ്വഭാവം ലോക പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് വലിയ തലവേദനയായിരിക്കുകയാണ്. അത് ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, എന്താണ് തലവേദന എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺ ടു കാലിഡോസ്കോപ്പ് ഓൺ അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്, ലോക പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ജപ്പാനിലെ ക്യോട്ടോയിലുള്ള അറാഷിയാമ ബാംബൂ ഫോറസ്റ്റ്. മുളങ്കാടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു സിനിമാ സീൻ പോലെയുള്ള അനുഭവം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ആ മുളങ്കാടുകൾക്കിടയിൽ പ്രകൃതിയുടെ ഭംഗിക്കൊപ്പം മറ്റൊന്നും കാണാം. പേരുകൾ, ഇനിഷ്യൽസ്, ഡേറ്റ്സ്, ഈ അനു ലവ്സ് വിഷ്ണു അല്ലെങ്കിൽ രാജു ലവ്സ് റീമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറിപ്പുകൾ, കുറേയധികം കാര്യങ്ങളൊക്കെ മുളയിലിങ്ങനെ ചുമ്മാ വരഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടെയൊക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ. 2025 സീസൺ മുതൽ 350-ലേറെ മുളകളിലാണ് ഈ സഞ്ചാരി പേരുകളും മറ്റു വിവരങ്ങളും ഒക്കെ കുത്തിവെച്ച് നശിപ്പിച്ചതെന്നാണ് അധികൃതർ പറയുന്നത്. ചില മുളയിലൊക്കെ ഫോൺ നമ്പർ വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും എല്ലാം ഇത്തരം കൊത്തുപണികളുണ്ട്. കോവിഡ് കാലത്ത് അങ്ങോട്ടേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞപ്പോഴേ ഇത്തരം പ്രവൃത്തികൾ വളരെ കുറവായിരുന്നു. പക്ഷെ ടൂറിസം വീണ്ടും സജീവമായതോടെ ബാംബൂകളിലെ കൊത്തൽ വർദ്ധിച്ചു. കേൾക്കുമ്പോൾ സംഭവം ജപ്പാനിലാണെന്ന് തോന്നുമെങ്കിലും നമുക്കും ഈ ശീലം അത്ര അപരിചിതമല്ല അല്ലേ. ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ ബാക്കിയാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചുവരും മരവും സ്മാരകവും ഒക്കെ ക്യാൻവാസ് ആക്കുന്ന ശീലം നമുക്കുണ്ട്. ഫോൺ നമ്പർ എഴുതിയിടുന്ന ആളുകളുണ്ട്, പേര് കുത്തിവെക്കുന്ന ആളുകളുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിടുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. പേരെഴുതണം എന്ന് നിർബന്ധമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എഴുതാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. ചുമ്മാ എന്തെങ്കിലും കുറിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലോ ഡയറിയിലോ ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷനായിട്ടോ കുറിച്ച് വെച്ചോ. കാരണം ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചതിൻ്റെ തെളിവ് അവിടുത്തെ ഭിത്തിയിൽ നമ്മളുടെ പേര് കാണുന്നതല്ല. നമ്മൾ പോയി മടങ്ങിയ ശേഷവും ആ സ്ഥലം അതേ ഭംഗിയിലും മറ്റൊരാൾക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. ട്രാവൽ ചെയ്യാൻ മെമ്മറീസ് ഉണ്ടാക്കാം, പക്ഷേ നമ്മുടെ മെമ്മറീസിൻ്റെ പേരിൽ മറ്റൊരാളുടെ മെമ്മറി നശിപ്പിക്കാതിരിക്കുക. നമ്മൾ പോയി കണ്ടിട്ട് നമ്മുടെ പേരൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ അഭിരാമിയും പേരൊക്കെ എഴുതി വെച്ചിരിക്കണോ, ഇങ്ങനത്തെ ഒരു ഫീലായിരിക്കും. എന്തിനാ നല്ലൊരു സ്ഥലം നശിപ്പിക്കണേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ മുളയിൽ ഇപ്പൊ പേരെഴുതിയാൽ എന്താ, മരങ്ങളിലൊക്കെ പേരെഴുതിയാൽ എന്താ പ്രശ്നം? കുറെ നാള് കഴിയുമ്പോഴത്തേക്കും അത് പോവില്ലേ? അല്ലെങ്കിൽ കാലം ചെല്ലും തോറും അത് പിന്നെ വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും ഇതൊക്കെ മാഞ്ഞു പോവില്ലേ എന്നൊക്കെ ചിന്തിക്കാം. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റു മരങ്ങളിൽ പോറൽ ഉണ്ടായി കഴിഞ്ഞാൽ കാലം കഴിയുമ്പോൾ അത് മാഞ്ഞു പോവാം. പക്ഷേ ബാംബുവിന്റെ കാര്യത്തിൽ, അതായത് ഈ മുളയുടെ കാര്യത്തിൽ, സംഗതി അങ്ങനെയല്ല. ഒരിക്കലും അതിൽ പോറലോ കൊത്തുപണിയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും, ഉണങ്ങിപ്പോയി താഴെ വീഴാനുള്ള സാധ്യതയും കുറവാണ്. അതായത് ഇന്നിപ്പോ ഒരാൾ പോയിട്ട് അവിടെ കൊത്തിവെച്ച ഒരു കാര്യം, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, നാളെ മറ്റൊരാൾക്കും വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരാൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് പ്രശ്നത്തിന് ടെമ്പററി സൊല്യൂഷൻ പോരാ എന്നാണ് ജപ്പാനിലെ ഒഫീഷ്യൽസ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളുടെ കൈകൾ എളുപ്പത്തിൽ ഈ മുളേനെ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നടപ്പാതയിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലേക്ക് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോവാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാലും നമ്മൾ ചെയ്യാതിരിക്കില്ല കേട്ടോ. നടപ്പാതയുടെ ഇരുവശത്തുമായിട്ട് ഏകദേശം 30 സ്ക്വയർ മീറ്റർ സ്ഥലത്തെ ബാംബു മാറ്റാനുള്ള നടപടികൾ ജപ്പാനിൽ തുടങ്ങിക്കഴിഞ്ഞു. കേടുപാടുകൾ വന്ന ബാംബൂസ് മാത്രമല്ല, പുതിയൊരു സുരക്ഷാ പരിധി ഉണ്ടാക്കാൻ ചില ആരോഗ്യമുള്ള ബാംബൂസൊക്കെ മാറ്റേണ്ടി വരികയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിലരുടെ ചെറിയൊരു സിഗ്നേച്ചർ കാരണം മറ്റുള്ളവർക്ക് സംരക്ഷിക്കേണ്ടി വരുന്നത് മുഴുവൻ മുളങ്കാടുകളാണ്. അതുകൊണ്ട് ബാംബൂസിന് കേടുപാടുണ്ടാക്കുന്നത് വലിയ കുറ്റമായിട്ടാണ് അവിടെ ഇപ്പോൾ കണക്കാക്കുന്നത്. ജാപ്പനീസ്, ഇംഗ്ലീഷ്, ചൈനീസ്, കൊറിയൻ ഇങ്ങനെ 4-5 ഭാഷകളിൽ വാർണിംഗ് പോസ്റ്റേഴ്സ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ഈ വൃത്തികേട് കാണിച്ച് വികൃതമാക്കിയ ഭാഗങ്ങൾ ഒത്തിരിയാണ്. അപ്പൊ ഈ പേരുകളൊക്കെ കൊത്തി ഇങ്ങനെ വികൃതമാക്കിയ ഭാഗങ്ങൾ മറയ്ക്കാൻ വേണ്ടി നാട്ടുകാർ തന്നെ പച്ച ടേപ്പ് ഒട്ടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാരണം അവിടത്തെ നാട്ടുകാരുടെ കാഴ്ചപ്പാടിൽ ഇത് വെറൊരു ബാംബു ഫോറസ്റ്റ് അല്ല, അവരുടെ നാടിന്റെ ഒരു സ്വത്താണ് അല്ലേ. നമ്മുടെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആണെങ്കിലും ഒരു പൈതൃക സ്മാരകമായാലും ബീച്ചായാലും കാടായാലും ഇത് എന്റേതാണ്, അല്ലെങ്കിൽ എനിക്കെന്തും ചെയ്യാം, നമ്മുടെ നാട്ടിലെ സാധനമല്ലേ നമുക്ക് പേരെഴുതിയിടാം എന്ന ചിന്തയ്ക്കപ്പുറം ഇത് എന്റെയും നാടിന്റെയും പുറത്തുനിന്ന് വന്ന് കാണുന്ന ആളുകളുടെയും ഒക്കെയാണ്, അവർക്കൊക്കെ ആസ്വദിക്കേണ്ടതാണെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ അധികം റൂൾസ് പോലും വേണ്ടി വരില്ല. ഒരു സ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് അടുത്ത തലമുറയ്ക്കും അതേ സൗന്ദര്യം കാണാൻ കഴിയുമെന്ന ഉറപ്പാണ് അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാത്രിയിൽ കൂട്ടുകാരൊക്കെ എത്ത് റോഡിലൂടെ നടക്കുമ്പോൾ വാക്കിംഗ് ഇൻ ദി മൂൺ ലൈറ്റ് അങ്ങനെ നടക്കുന്ന സമയത്തെ ആകാശത്തേക്ക് നോക്കണം. നമ്മൾ വലത്തോട്ട് തിരിയുമ്പോൾ ആ ചന്ദ്രനും അവിടെ, നമ്മൾ ഇടത്തോട്ട് നടക്കുകയാണെങ്കിൽ ചന്ദ്രൻ പിന്നെയും കൂടെയുണ്ട്. കുറച്ച് ദൂരം നമ്മൾ മുന്നോട്ട് പോയാലും ഇവൻ നമ്മളെ ഫോളോ ചെയ്യുകയാണോ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ലേ? ഞാൻ ഈ ബസ്സിലൊക്കെ പോണ സമയത്ത് നോക്കും, എന്ത് സ്പീഡിൽ, ബസ്സിൻ്റെ സ്പീഡിൽ തന്നെ ചന്ദ്രനും വരും. പക്ഷേ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ചന്ദ്രന് നമ്മളോട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഇതിന് പിന്നിലെ ഒരു കിടിലൻ ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. നമ്മുടെ അടുത്തുള്ള മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഒന്ന് നോക്കിക്കേ, നമ്മൾ കുറച്ച് ചുവടുകൾ നടന്നാൽ അവയുടെ പൊസിഷൻ മാറുന്നതായിട്ട് തോന്നില്ലേ? പക്ഷെ ദൂരെ നിൽക്കുന്ന ഒരു മല നോക്കിയാൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ മല ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെയായിരിക്കും. ഇതാണ് പാരലാക്സ് എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ പൊസിഷൻ മാറുമ്പോൾ അടുത്തുള്ള വസ്തുക്കളുടെ അപ്പാരന്റ് പൊസിഷൻ കൂടുതൽ മാറുകയും വളരെ ദൂരെയുള്ള വസ്തുക്കളുടെ പൊസിഷൻ ഏതാണ്ട് അതേപോലെ തന്നെ തോന്നുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പൊ ചന്ദ്രന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ നമ്മളിൽ നിന്ന് ശരാശരി 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് നമ്മൾ ഏതാനും മീറ്ററോ കിലോമീറ്ററോ നടന്നാൽ പോലും ചന്ദ്രനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം വളരെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ചന്ദ്രൻ ഇങ്ങനെ നമ്മൾ മാറുമ്പോഴത്തേക്കും ചന്ദ്രനും നമ്മളോടൊപ്പം പോകുന്നോ, ഞാനും കൂടെ ഉണ്ട് എന്നൊരു ഫീല് നമുക്ക് തോന്നണേ. നമ്മൾ കുറച്ച് മിനിറ്റ് നടക്കുന്നതിനിടയിൽ ഉണ്ടാകുന്ന ആ ചലനം അത്ര ചെറുതായതുകൊണ്ടാണ് ഈ അമ്പിളിമാമനും നമ്മളെ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത്. നമ്മൾ കാണുന്നത് എപ്പോഴും എല്ലായ്പ്പോഴും കാര്യങ്ങളുടെ യഥാർത്ഥ മൂവ്മെന്റ് ആയിരിക്കണം എന്നില്ല. നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലവും സ്ഥാനവും ഒക്കെ കൂടെ നമ്മുടെ കാഴ്ചയെ മാറ്റും. അപ്പൊ അടുത്ത തവണ ചന്ദ്രൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതായി തോന്നിയാൽ ഒന്ന് ചിരിച്ചിട്ട് ആകാശത്തേക്ക് നോക്കുക. അത് ചന്ദ്രന്റെ മാജിക് അല്ല, നമ്മുടെ പേഴ്സ്പെക്റ്റീവിന്റെ മാജിക് ആണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കാലിഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ പാക്കലാം. ഇറ്റ്സ് മീ അഭിരാമി, സൈനിങ് ഓഫ്. ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു.

0: 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
1: പശ്ചിമഘട്ട മലനിരകളിൽ വീണ്ടും ഒരു നീല വസന്തം ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവില് മലനിരകളെ നീല പട്ടുടുപ്പിക്കുന്ന ആ ഒരു അത്ഭുത കാഴ്ച, അതാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. മൂന്നാറിന്റെ മലനിരകളെ തേടി ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയമാണ് ഇത്. എന്തുകൊണ്ടാണ് ഈ നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതെവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നീലക്കുറിഞ്ഞിയെ സംരക്ഷിക്കണം, അത് പറിച്ചെടുക്കരുത്, പറിച്ചെടുത്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്നത്? അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമുക്ക് നീലക്കുറിഞ്ഞിയെ കുറിച്ച് അറിയാം. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന ഒരു അപൂർവ സസ്യമാണ് നീലക്കുറിഞ്ഞി. സസ്യശാസ്ത്രജ്ഞർ ഇതിനെ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് വിളിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ കുന്തിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഈ സസ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത് കൊണ്ടാണ് കുന്തിപ്പുഴയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഒരു പേര് നൽകിയത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള മൂന്നാർ, ഇരവികുളം ദേശീയ ഉദ്യാനം, കുറിഞ്ഞിമല എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതുകൂടാതെ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലും കൊടൈക്കനാലിലും കർണാടകയിലെ ചില പശ്ചിമഘട്ട പ്രദേശങ്ങളിലും ഇവ പൂക്കാറുണ്ട്. കടൽ നിരപ്പിൽ നിന്ന് 1,300 മുതൽ 2,400 മീറ്റർ വരെ ഉയരമുള്ള ചോലക്കാടുകളിലും പുൽമേടുകളിലുമാണ് നീലക്കുറിഞ്ഞി പ്രധാനമായിട്ടും വളരുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി എന്ന പേര് പോലും ഈ മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂക്കുമ്പോഴുണ്ടാകുന്ന നീല നിറത്തിൽ നിന്നാണ് രൂപപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ്. ഇനി എന്തുകൊണ്ടാണ് നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നത് എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സസ്യലോകത്തെ വലിയൊരു അത്ഭുതമാണ് നീലക്കുറിഞ്ഞിയുടെ പൂക്കൽ പ്രക്രിയ. എല്ലാ വർഷവും പൂക്കുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി നീലക്കുറിഞ്ഞി ഒരു മോണോ കാർപിക് സസ്യമാണ്. അതായത് ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്ത ശേഷം സ്വയം നശിച്ചു പോകുന്ന ചെടിയാണ് ഇത്. 12 വർഷം വേണം ഒരു നീലക്കുറിഞ്ഞി ചെടിക്ക് വിത്തിൽ നിന്ന് വളർന്ന് പൂവിടാൻ പാകത്തിലുള്ള പക്വതയിൽ എത്താനായിട്ട്. ഈ നീണ്ട കാലയളവിനെ പ്ലാക്കറ്റീഷ്യൻ പീരീഡ് എന്നാണ് പറയുന്നത്. 12 വർഷം കൊണ്ട് വിത്തുകൾ പാകമായി മഴയും കാലാവസ്ഥയും അനുകൂലമാകുമ്പോൾ മലനിരകളിലെ എല്ലാ ചെടികളും ഒരേ സമയം പൂവിടുന്നു. കൂട്ടത്തോടെ പൂവിട്ട് പരാഗണം നടന്ന് വിത്തുകൾ പ്രകൃതിയിലേക്ക് പൊഴിച്ച ശേഷം ഈ മാതൃചെടികൾ പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകുന്നു. പിന്നീട് ആ വിത്തുകൾ മുളച്ച് പുതിയ ചെടികളായിട്ട് വളർന്ന് അടുത്ത 12 വർഷത്തിന് ശേഷം മാത്രമേ വീണ്ടും പൂവിടുകയുള്ളൂ. ഇതാണ് ഈ 12 വർഷത്തെ കൃത്യമായ ചക്രത്തിന് പിന്നിലെ കാരണം. ഇനി നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ചെടിയിൽ ആയിരക്കണക്കിന് പൂക്കളാണ് ഒരേ സമയം വിരിയുന്നത്. നീലയും വയലറ്റും കലർന്ന നിറമുള്ള ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുമ്പോൾ കുന്നിൻ ചെരുവുകൾ മുഴുവൻ നീലക്കടൽ പോലെ ദൃശ്യമാകുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പ്രധാനമായിട്ടും ഇവ പൂക്കാറുള്ളത്. ലോകത്തിൽ 250 കുറിഞ്ഞി ഇനങ്ങളുണ്ട്. അതിൽ 46 ഇനങ്ങൾ ഇന്ത്യയിലുണ്ട്. കുറിഞ്ഞികളിൽ തന്നെ 3 7 10 12 കൂടുമ്പോൾ പൂക്കുന്ന വ്യത്യസ്ത ഇനങ്ങളുമുണ്ട്. എന്നാൽ ഇതിലേറ്റവും പ്രശസ്തവും മനോഹരവുമായത് 12 പൂക്കുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന തന്നെയാണ്. നീലക്കുറിഞ്ഞിയുടെ തേൻ ഏറെ സവിശേഷമുള്ളതാണ്. ഈ സമയത്ത് കുറിഞ്ഞിപ്പൂക്കളിൽ നിന്ന് ഈച്ചകൾ ശേഖരിക്കുന്ന തേനിന് പ്രത്യേക രുചിയും ഔഷധ ഗുണവും കടുത്ത കറുപ്പ് നിറവുമാണ് ഉണ്ടാവുക. ഇത് കുറിഞ്ഞിത്തേൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇനി നീലക്കുറിഞ്ഞിയും അതുപോലെ തന്നെ പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം. മനോഹരമായ

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ പുൽമേടുകളുടെയും ചോലക്കാടുകളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന്റെ അടയാളമാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഈ സസ്യങ്ങൾ കുന്നിൻ ചെരുവുകളിൽ പടർന്നു വളരുമ്പോൾ മണ്ണിടിച്ചിൽ തടയാനും മണ്ണൊലിപ്പ് കുറയ്ക്കാനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കുറിഞ്ഞി പൂക്കുന്ന കാലത്ത് പ്രദേശത്തെ ജീവജാലങ്ങൾക്കും പ്രാണികൾക്കും ആവശ്യത്തിന് ഭക്ഷണവും തേനും ലഭിക്കുന്നു. അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, തേനീച്ചകൾ, മറ്റു ജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നീലക്കുറിഞ്ഞി നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള പശ്ചിമഘട്ട പുൽമേടുകളിലെ സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് നീലക്കുറിഞ്ഞികൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇവ സസ്യസമ്പത്തിന്റെ മാത്രം ചിഹ്നമല്ല, പശ്ചിമഘട്ട ജൈവ വൈവിധ്യത്തിന്റെ നട്ടെല്ലുകൂടിയാണ് നീലക്കുറിഞ്ഞികൾ. എന്തുകൊണ്ടാണ് നീലക്കുറിഞ്ഞി സംരക്ഷിക്കണമെന്ന് പറയുന്നത്? പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി എന്തുകൊണ്ടാണ് നീലക്കുറിഞ്ഞി സംരക്ഷിക്കണം, അത് പറിച്ചെടുക്കരുത് എന്ന് പറയുന്നത്, പറഞ്ഞുതരാം. ഒരു കാലത്ത് പശ്ചിമഘട്ടത്തിലുടനീളം സമൃദ്ധമായിട്ട് വളർന്നിരുന്ന നീലക്കുറിഞ്ഞികൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. തോട്ടവിളകളുടെ വ്യാപനം, കെട്ടിട നിർമ്മാണങ്ങൾ, വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടുള്ള കടന്നു കയറ്റങ്ങൾ എന്നിവ കാരണം നീലക്കുറിഞ്ഞിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ വലിയ തോതിൽ നശിച്ചു പോയിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയെയും അവ വളരുന്ന പുൽമേടുകളെയും സംരക്ഷിക്കുന്നതിനായിട്ട് കേരള സർക്കാർ 2006 ഇടുക്കിയിൽ 32 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കുറിഞ്ഞിമല സാങ്ച്വറി പ്രഖ്യാപിച്ചു. കൂടാതെ ഇരവികുളം ദേശീയോദ്യാനത്തിലും ഇവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകി വരുന്നുണ്ട്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന സസ്യവർഗമാണ് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിലെ ജലസ്രോതസ്സുകൾ കാത്തുസൂക്ഷിക്കുന്നതിലും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും ഈ ചെടികൾക്കുള്ള പങ്ക് കണക്കിലെടുത്താണ് ഇവയെ കർശനമായിട്ട് സംരക്ഷിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: में अगर जन्नत है तो बस यही है, यही है, यही है
1: हरिद भूमि। ഹരിത ഭൂമി, കർഷകരുടെ ഹൃദയതാളം. നീലക്കുറിഞ്ഞിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിത ഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് എത്തുന്ന സഞ്ചാരികൾ പലപ്പോഴും കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ ഓർമ്മ സൂക്ഷിക്കാനോ പൂക്കളോ ചെടിയോ പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഗുരുതരമായ നിയമലംഘനവും പ്രകൃതിയോട് ചെയ്യുന്ന വലിയ തെറ്റുമാണ് ഇത്. ഒരു നീലക്കുറിഞ്ഞി പൂവ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അടുത്ത 12 വർഷത്തിന് ശേഷം ഉണ്ടാകേണ്ട ആയിരക്കണക്കിന് പുതിയ ചെടികളുടെ വിത്തുകൾ നമ്മൾ നശിപ്പിക്കുകയാണ്. പൂത്ത് കഴിയുമ്പോൾ ഈ പൂക്കൾ ചെടിയിൽ തന്നെ ഉണങ്ങി വിത്തുകൾ മണ്ണിൽ വീണാൽ മാത്രമേ അടുത്ത തലമുറ ചെടികൾ മുളച്ചു വരികയുള്ളൂ. മാത്രമല്ല 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തി നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവ പറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് വലിയ തുക പിഴയും തടവ് ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിത ഭൂമിയാണ്. നീലക്കുറിഞ്ഞിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നീലക്കുറിഞ്ഞിയെ കുറിച്ച് പറയുന്ന ഇന്നത്തെ ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം മൂന്നാറിലെയും സമീപ പ്രദേശങ്ങളിലെയും ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ നീല വസന്തം നേരിട്ട് കാണാനായിട്ട് മൂന്നാറിലേക്ക് എത്തുന്നത്. എന്നാൽ സന്തോഷത്തോടൊപ്പം നാം വലിയ ഉത്തരവാദിത്വവും കാണിക്കേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാനും ചെടികൾ ചവിട്ടി മെതിക്കാതിരിക്കാനും ഓരോ സഞ്ചാരിയും ശ്രദ്ധിക്കണം. പ്രകൃതിയെ നോവിക്കാതെ ആസ്വദിക്കുക എന്നതാണ് പ്രധാനം. ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് മാത്രമേ കുറിഞ്ഞിമലകളിലേക്ക് പ്രവേശിക്കാവൂ. നമ്മൾ കാണുന്ന ഈ സുന്ദരമായ കാഴ്ച വരും തലമുറകൾക്കും കാണാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ യാത്രകൾ പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഗോത്രവർഗക്കാരായ മുതുകന്മാർക്കും തോടന്മാർക്കും നീലക്കുറിഞ്ഞിയുമായി ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധമുണ്ട്. തങ്ങളുടെ വയസ്സ് കണക്കാക്കാൻ പോലും മുമ്പ് തോടന്മാർ നീലക്കുറിഞ്ഞി പൂക്കുന്ന ചക്രത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഒരു കുറിഞ്ഞി, രണ്ട് കുറിഞ്ഞി എന്നിങ്ങനെ 12 വർഷത്തെ ഇടവേളകൾ എണ്ണിയാണ് അവർ പ്രായം കണക്കാക്കിയിരുന്നത്. തമിഴ് പ്രാചീന സാഹിത്യമായ സംഘകാല കൃതികളിലും അകം കവിതകളിലും കുറിഞ്ഞിത്തിണയെക്കുറിച്ചും കുറിഞ്ഞിപ്പൂക്കളെക്കുറിച്ചും മനോഹരമായിട്ടുള്ള വർണ്ണനകളുമുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പുരാതന ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ നീലപ്പൂക്കൾ. പ്രകൃതിയുടെ കാലഗണന തെറ്റാതെ കൃത്യമായി 12 വർഷത്തിൽ വിരിയുന്ന ഈ പൂക്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള ക്രമത്തെക്കുറിച്ചാണ്. 12 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വിരിയുന്ന നീലക്കുറിഞ്ഞി കേവലം ഒരു പൂവ് മാത്രമല്ല, നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ അത്ഭുതകരമായ ജീവിത താളം കൂടിയാണ്. ആ താളം തെറ്റാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഈ നീലവസന്തം നേരിട്ട് കാണാൻ പോകുന്നവർ പൂക്കൾ പറിക്കാതെ കണ്ണുകൾ കൊണ്ടും മനസ്സുകൊണ്ടും മാത്രം ആ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി തിരികെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് നീലക്കുറിഞ്ഞിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടുക.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കാതോരം ഞാൻ എത്തിയിരിക്കുന്നു. ഞാൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആയില്ലയാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട്, ഇന്നത്തെ പാട്ടുകളുമായിട്ട് കൂടെയുള്ളത് കേട്ടോ. കുറച്ച് ദിവസത്തിന് ശേഷം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് പൂർവാധികം ശക്തിയോടെ ഞാൻ മടങ്ങി വന്നിരിക്കുന്നു ഗായ്സ്. കുറെ ദിവസമായി ഈ ഒരു എനർജിയിൽ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വന്നിട്ട് അതിന്റെ ഒരു സന്തോഷം ഇന്നെനിക്ക് ഇല്ലാതില്ല കേട്ടോ. എപ്പോഴും ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ എനർജറ്റിക് ആണ്. നമ്മളെപ്പോഴും പറയില്ലേ, ഒരു 12 മണി മുതൽ 2 മണി വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഉറക്കം ഉറക്കേന ഉറക്കാന അങ്ങനെ പറയണ വരികയാണ്. ഉറങ്ങണോ ഉറങ്ങിയാലോ ഒന്ന് ഉറക്കി തന്നാലോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ് പരിപാടി. മൊത്തത്തിൽ ഒരു സ്ലീപ്പി സ്ലീപ്പി സ്ലീപ്പി മൂഡിലേക്കൊക്കെ നമ്മൾ മാറാറുണ്ട്. ഒരു ഉറക്ക ക്ഷീണമൊക്കെ വരും. പ്രത്യേകിച്ച് നമുക്ക് പിന്നെ വിശപ്പിന്റെ സമയമാണ്. നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തേക്കാം, ഒന്ന് നാപ്പ് എടുത്തേക്കാം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഈ ഇൻസ്റ്റന്റ് പാട്ടിലാണ് ഞാൻ വരുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ഉറക്കക്ഷീണൊന്നും വരാറില്ല. ബിക്കോസ് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. ഇപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഈ സമയം കുറച്ച് ഉറക്കമയമാണ് മക്കളെ. അതുകൊണ്ട് നല്ല എനർജറ്റിക് സോങ്സ് ഒക്കെ നിങ്ങൾ ചോദിക്കൂ, എന്നാലേ നമുക്കിങ്ങനെ ജില്ല ജില്ല ജില്ലെന്ന് നിൽക്കാൻ പറ്റൂ. അതാണ്. അങ്ങനെ വീണ്ടും അങ്ങനെ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. September 30 ഞാൻ രാവിലെ അഹല്യ വിഷസിൽ വന്നിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മാസം ദേ ഇങ്ങനെ ഷടപടീന്ന് അവസാനിക്കാൻ പോവാണ്. അങ്ങനെ ഈ മാസത്തിന്റെ അവസാനത്തിൽ എഗെയിൻ ഞാൻ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ മാസത്തിന്റെ അവസാനത്തെ ഇൻസ്റ്റന്റ് പാട്ടിലും വീണ്ടും ഞാൻ തന്നെ വന്നിരിക്കുന്നു. അതാണ്. അപ്പോ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് കളറാക്കണം. ഒരു ഗ്യാപ്പിന് ശേഷം മന്തിൻ്റെതായ ഒരു ആക്രാന്തം എനിക്കില്ലാതില്ല. കഴിഞ്ഞ ദിവസമാണ് ആക്ച്വലി ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരേണ്ടത്. പക്ഷേ സുനിലിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഓക്കെ സുനിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് ഇന്നലെ സുനിലിന് ഞാൻ ഇൻസ്റ്റന്റ് പാട്ടൊന്ന് കൈമാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇല്ലല്ലേ, ഇനി എനിക്ക് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടതേ ഇന്ന് ഞാൻ ഓടിങ്ങ് വന്നിട്ടുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ പിന്നെ പരിപാടികൾക്കൊന്നും ഒരു മാറ്റമില്ല. എന്നത്തെ പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വേഗം വേഗം വേഗം വേഗം എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്നോട് വിളിക്കാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. വിളിക്കാനായിട്ടും മെസ്സേജ് അയക്കാനൊക്കെ സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000 82 81 50 90 00. ഇതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ. ഒപ്പം തന്നെ വാട്സപ്പ് നമ്പറും ഇത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് ഇല്ല, നോർമൽ ടെക്സ്റ്റ് മെസ്സേജിനോടാണ് താല്പര്യമെങ്കിൽ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ, ഞാൻ നോക്കിയിരിക്കും. ഇനി ഇത് രണ്ടും പറ്റില്ല, ഞങ്ങൾ കുറച്ച് ന്യൂജൻ ആണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് അഫ്കോഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ദേ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ അങ്ങ് പ്ലേ ചെയ്ത് തന്നിരിക്കും. അതാണല്ലോ ഇൻസ്റ്റന്റ് പാട്ട്. യെസ് ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടികൾക്കൊന്നും ഒരു മാറ്റില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ രാജമാണിക്യത്തിൽ മമ്മൂക്ക പറയുന്ന പോലെ തന്നെ നടത്തിപ്പവകാശവും ഉടമസ്ഥാവകാശം ഒക്കെ എനിക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിക്കുന്നത് പറയുന്ന പോലെയാണ്, ഇൻസ്റ്റന്റ് പാട്ടിന് ആ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ലാത്തത് കൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട്. അപ്പോൾ ഈ മനോഹരമായൊരു പാട്ടോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് ദിവസമായിട്ട് തളപതി എന്ന് പറയുന്ന സിനിമ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അതുകൊണ്ട് അതിൽ പാട്ടുകൾ എന്നെ വിട്ടു പോകുന്നില്ല. അതിൽ നിന്നൊരു പാട്ടാണ് ഇന്നത്തെ ആദ്യത്തെ പാട്ടായിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ് ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പാട്ടിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വരുന്നതായിരിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ, മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒക്കെ ദേ എഗെയിൻ ഞാൻ പറയാം, 8281509000. പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ വേഗം വേഗം വേഗം ഇങ്ങ് പോന്നോട്ടെ.

സിനിമയിലെ പാട്ടാണ് അതേ ഇങ്ങനെ കേട്ടു കഴിഞ്ഞത്. അങ്ങനെ

തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ, മേയർ വി വി രാജേഷ് ഉൾപ്പെടെ പങ്കെടുക്കും. ഗാന്ധി പാർക്കിലെ മഹാത്മജിയുടെ പ്രതിമയിൽ വിശിഷ്ട വ്യക്തികൾ ഹാരാർപ്പണം നടത്തും. സിനിമാ മേഖലയിലെ സമഗ്ര വികസനത്തിന് സുതാര്യം

0: ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ആനയെ 18 ഏക്കർ ഭാഗത്തേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏത് സാഹചര്യവും നേരിടുന്നതിനു വേണ്ടി ഡാർട്ടിംഗ് ടീമും സപ്പോർട്ടിംഗ് ടീമും ഇവരോടൊപ്പമുണ്ട്. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കി ആനകളാണ് സ്ഥലത്തുള്ളത്. മയക്ക് വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കി ആനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോളയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
1: 19 കോഴഞ്ചേരി മരാമൺ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോഴഞ്ചേരി കീഴൂക്കര സ്വദേശി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കുളണയ നൈരാശ്യവും പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പരിയാരം അമ്മാലപ്പാറയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കരുവഞ്ചാൽ വായാട്ടുപറമ്പ് സ്വദേശി അഭിനവ് സുരേഷും കഴിയാത്തവർക്കും പിതാ കോഴ്സുകളിലൂടെ വീണ്ടും പഠിക്കാൻ അവസരം ലഭിക്കുമെന്നും 12 ഒക്ടോബർ വരെ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയുമായി വ്യാപാര നിക്ഷേപ പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിലെ വ്യവസായികളോട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യ അമേരിക്ക സാമ്പത്തിക ബന്ധത്തിൽ ശക്തമായ മുന്നേറ്റം ദൃശ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തിരുവനന്തപുരം വേളി കഠിനംകുളം പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. സിനിമാ മേഖലയിലെ സമഗ്ര വികസനത്തിന് സുതാര്യ ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 9 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു.
3: പശുമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകൾ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, മൂണരോഗത, പല്ലുകൾ പിഴുതെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ.
2: പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ.

0: കണ്ണൂരിൽ നിന്ന് വന്നത് പാലക്കാട്ടുകാരിയായ ലസജ ചേച്ചിക്ക് ഇന്ന് ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ?
1: ഉണരും ഈ ഗാനം പാട്ട്.
0: ഒന്നെല്ലാവരും ഉണർത്താലേ? എല്ലാവരും ഉണർത്താൻ വേണ്ടിയാണോ?
1: എന്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് പാട്ട്.
0: ആണോ? ഓക്കേ. എന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ ചേച്ചി?
1: പ്രിയേഷ്.
0: പ്രിയേഷന് വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ഞാൻ അങ്ങ് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ആരായിരുന്നു? ലിസജ ചീച്ചി ആയിരുന്നു. അപ്പൊ ലിസജ ചീച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് എന്തായാലും വരും. ഒപ്പം തന്നെ മുഹമ്മദ് ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് കൂടി കൂടെ വരുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ ആണ്, നല്ല ഹൈ, എന്താ പറയുക, ഹൈ എനർജറ്റിക് ആയിട്ടുള്ള സോങ് ആണ് കേട്ടോ വരാൻ പോകുന്നത്. അന്യൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അണ്ടങ്ക കൊണ്ടക്കാരി, അതന്നെ, അതാണ് സംഭവം. അപ്പൊ എന്തായാലും മുഹമ്മദിന് വേണ്ടിയിട്ട് അന്യൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് കൂടി എത്തുന്നുണ്ട്. അപ്പൊ രണ്ട് പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് മീ ആർ ജെ അഹല്യ. അവതേ സമയം 12 മണി കഴിഞ്ഞാൻ 17 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റത്തെ ഹാഫ് ഇങ്ങനെ പതിയെ പതിയെ തീർന്ന് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. അതാണ് ഈ പറഞ്ഞു വന്നൊരു കാര്യം. ഓക്കെ, അപ്പോ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് വരാൻ പോകുന്ന പാട്ടുകൾ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ അടുത്ത പാട്ട് നോക്കുകയാണെങ്കിൽ മെസ്സേജ് നമുക്ക് നോക്കാം. ഞാൻ ആ മെസ്സേജ് വായിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഒരു മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നേ? നീലവരിനിസ, അമ്മേ എന്ത് പേരാ ഇത്, കൊള്ളാലും വെറൈറ്റി ആയിട്ട് നീലവരിനിസ. അങ്ങനെയാണ് എന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കേട്ടോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, മകന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ആഷിഫ്. ഒരു വിഷ് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മുഹമ്മദ് ആഷിഫിന് ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് ദേ അറിയിക്കുന്നു, കേട്ടോ. കലിവ എന്ന മൂവിയിലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മാധാര എന്ന് പറയുന്ന സോങ് ഉണ്ടല്ലോ, ആ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നതായിരിക്കും. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് വരാൻ പോവാണ്. ഈ ഒരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ആതിരയാണ്. അതും എവിടെ നിന്ന്? അങ്ങ് തിരുവനന്തപുരത്തുനിന്നാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ആതിര ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ എന്തായാലും ആതിരയ്ക്ക് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് കൂടി വരാൻ പോവാണ്. മനോഹരമായ രണ്ട് പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഐ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഒരു മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ് ഓൺ യുവർ അഖിൽ FM 90.4 വിത്ത് മീ RJ അഖില. യെസ്, അപ്പൊ അതേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അങ്ങ് ചാലക്കുടിയിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സ്വാതിയുടെ മെസ്സേജ് ആണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് എന്നവളെ അടി എന്നവളെ, അതെ എന്നവളെ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. അപ്പൊ എന്നവളെ അടി എന്നവളെ എന്ന് തുടങ്ങുന്ന ആ പാട്ടുണ്ടാവല്ലോ ഇൻസ്റ്റന്റ് പാട്ടിൽ സ്വാതിക്ക് വേണ്ടിയിട്ട് ദേ അടുത്തതായിട്ട് വരാൻ പോവാണ്. ഒപ്പം തന്നെ മനോഹരമായ ഒരു എന്താ പറയാ പഴയ ഒരു സോങ്, പക്ഷേ സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആവുന്ന ഒരു പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കിടക്കിടക്ക് ഞാൻ പ്ലേ ചെയ്യുന്ന പാട്ടാണ് സാമിക്കിട്ട് സൊല്ലി വെച്ച് അല്ലേ. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞാമ്പാറയിൽ നിന്നും ഷൈഫുദ്ദീൻ ചേട്ടനാണ്. അപ്പൊ ഷൈഫുദ്ദീൻ ചേട്ടനെ വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ രണ്ട് പാട്ട് വരുന്നുണ്ട്, അത് രണ്ടും ബ്യൂട്ടിഫുൾ ട്രാക്സ് ആണ്. അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ട് ദേ വേഗം ഓടി വരാം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.
2: സാമി കിട്ട ചൊല്ലി വച്ച് സേന്ദ്രതിന്ത ചെല്ല കിളിയേ,

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടായിട്ട് ഇൻസ്റ്റന്റ് പാട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. അതെ, 1 മണിക്കൂറും 18 മിനിറ്റും നമ്മൾ ആ സഞ്ചാരം തുടങ്ങിയിട്ടായിരിക്കുന്നു. ഇനി കുറച്ചുകൂടി സമയം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ. ആ ഇല്ല, അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് വരാൻ പോകുന്നതെന്ന് അറിയോ? ശ്രീജ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പൂലാംപാറ അവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീജ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്, ആദ്യമായിട്ടാണ് പാട്ട് ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോൾ ഇതിങ്ങനെ പോയിട്ടുണ്ട്. സാരമില്ല, എനിവേ എനിക്ക് മെസ്സേജൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്, എനിക്ക് പാട്ട് വേണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്. അതും എന്റെ ചോയ്സ്, എനിക്കിഷ്ടമുള്ള പാട്ട് വെച്ചരാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ശ്രീജ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സമ്മർ ഇൻ ബത്ലഹേം എന്ന സിനിമയിലെ പാട്ട് വെച്ചരാൻ കേട്ടോ. എത്രയോ ജന്മമായി നിന്ന് ഞാൻ തേടുന്നു. അതെ, ശ്രീജ ചേച്ചി ആദ്യമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല, എന്നോട് പാട്ട് ചോദിച്ചില്ല, എന്തുകൊണ്ട് എനിക്ക് മെസ്സേജ് അയച്ചില്ല? ഓക്കെ, അതുകൊണ്ട് എത്രയോ ജന്മമായി ഞാൻ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഞാൻ വെച്ചരാം. അപ്പൊ എന്തായാലും ഇനി മെസ്സേജ് ഒക്കെ അയക്കുക, പാട്ടൊക്കെ ചോദിക്കുക ഇടയ്ക്ക് കേട്ടോ. ഓക്കെ, ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മഹേശ്വരി ചേച്ചിയാണ്. മഹേശ്വരി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് പടയപ്പ എന്ന സിനിമയിലെ പാട്ടാണ്. അങ്ങനെ 2 ബ്യൂട്ടിഫുൾ ട്രാക്ക് ദേ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ദാറ്റ് ബാക്കായി. അപ്പോ നമുക്ക് 2 പാട്ടൊക്കെ കേട്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ RJ. ആയില്ല

തക്കെട്ടതും തക്കെട്ടതും തക്കെട്ടതും തക്കെട്ടതും.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയത്തെ 1 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. മഴ കൊണ്ട് മാത്രം മുളയ്ക്കോ വിത്ത്? അങ്ങനെ മുളയ്ക്കോ? യെസ്, ചോദിച്ചത് വേറെ ഒന്നുമല്ല കേട്ടോ. സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുണ്ടല്ലോ, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിജയ് യേശുദാസ് പാടിയിട്ടുള്ള പാട്ട്. ആ പാട്ടാണ് ഇനി ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ജോസ് മാഷാണ് കേട്ടോ ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നേ. യെസ്, അപ്പൊ ജോസ് മാഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട്. ആ ഒരു പാട്ട് മാത്രമല്ല, അതിന്റെ കൂടെ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. പ്രമീള ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നന്ദനം എന്ന സിനിമയിലെ പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ. യെസ്, അപ്പൊ പ്രമീള ചേച്ചി വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി അങ്ങ് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ദേ നമ്മൾ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പാട്ട് ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു വരുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പാട്ടിനുള്ള സമയമാണ്. ഈ ഒരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്നും വിബിത ചേച്ചിയാണ്. വെട്ടം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മഴത്തുള്ളികൾ, മനോഹരമായൊരു സിനിമയും മനോഹരമായ പാട്ടുകളുമാണല്ലേ. വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ നമ്മുടെ ആർ ജെ സുനിലിന് ഓർമ്മ വരും കേട്ടോ. സുനിലിന്റെ ഫേവറേറ്റ് ആണ് വെട്ടത്തിലെ സോങ്സ് ഒക്കെ. അപ്പൊ എനിവേ, വിബിതയ്ക്ക് വേണ്ടി, വിബിതയുടെ എല്ലാ കൊളീഗ്സിനും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഞാൻ വെച്ചുതരാം. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന രതീഷ് ഏട്ടനാണ്, സുനിൽ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ മണി പൊന്നൂഞ്ഞാൽ എന്ന പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഈച്ചപ്പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടായിരുന്നു അല്ലേ? യെസ്, അതെ. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ദേ ടാറ്റ ബൈ ബൈ പറയേണ്ട സമയത്തിലേക്ക് എന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ഞാനായില്ല. അതെ, ഓക്കെ. അപ്പോൾ അതെ, ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാനായിട്ട് പോവുകയാണ്. പതിവ് പോലെ ചുമ്മാ ഞാൻ അങ്ങ് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്നില്ല. 2 പാട്ടുകൾ കൂടി തന്നിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, സുനിൽകുമാർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ഒരു പാട്ട് വരാൻ പോകുന്നത്. വൈശാലി എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ എന്തായാലും സുനിൽകുമാർ ചേട്ടന് വേണ്ടിയിട്ടാണ് വൈശാലി എന്ന സിനിമയിലെ പാട്ട് വന്നിരിക്കും. ഒപ്പം തന്നെ ജ്യോതി ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കൂടി വരുന്നുണ്ട്. മാനസനിലയിൽ ഇന്തുടങ്ങുന്ന ഗാനമുണ്ടല്ലോ ധ്വനി എന്ന് പറയുന്ന സിനിമയിലെ, യെസ്, അപ്പൊ ആ പാട്ട് കൂടി എത്തുന്നുണ്ട്. അങ്ങനെ 2 ട്രാക്സ് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക് ആയി. ഒപ്പം തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. എനിക്ക് വിശപ്പിന്റെ വിളിയൊക്കെ വന്നു തുടങ്ങി ഗൈസ്. വേഗം പോയി നല്ല ഫുഡൊക്കെ കഴിച്ചിങ്ങനെ സുഖമായിട്ടൊന്നും ഇരിക്കണം, എന്നാൽ മാത്രമേ ഇനിയൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കും എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാൻ പോവാണ്. സോ ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ് ഫ്രം ഇൻസ്റ്റന്റ് പാട്ട്. അപ്പോ നമുക്ക് വീണ്ടും കേൾക്കാം. ദേ ഞാൻ ഇനി വീണ്ടും വരും ഒരു 4 മണിയാവുന്ന സമയത്ത് 360 ഡിഗ്രിയുമായിട്ട്. അതിന് മുൻപ് ദേ ഓർമ്മയിലുണരുന്ന ഗാനങ്ങളുമായി 2 മണിക്ക് ഹീറ ജോയിൻ ചെയ്യുന്നതാണ്. ദെൻ 3:30 സമയത്ത് ഡോക്ടർ അഹലിയുമായിട്ട് ക്രിസ്റ്റീന വരും. അഗെയിൻ 4 മണിയാകുമ്പോൾ 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ കേം ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: വാക്കുകൾക്ക് ഈണം പകരുമ്പോഴാണ് ആ വരികൾക്കൊരു പ്രത്യേക ഭംഗി വരുന്നത് അല്ലേ. മലയാള സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള വരികളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഗാനരചയിതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. അനു എലിസബത്ത് ജോസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ പേര് പരിചയമുണ്ടാകാൻ സാധ്യതയില്ല, എന്നാൽ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് പരിചയമുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അത്രമാത്രം മലയാളികൾ സ്നേഹിച്ചിട്ടുള്ള പാട്ടുകളുടെ പിറകിലുള്ള വരികൾക്ക് പിന്നിൽ അനു എലിസബത്ത് ജോസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമല്ല, ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുടെ മുഖമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യമോ ക്രെഡിറ്റ്സോ ഒന്നും കിട്ടുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആർക്കും അത്ര പരിചയമില്ലാത്ത എന്നാൽ ഒരുപാട് പേർക്ക് അറിയാകുന്ന പാട്ടുകൾ എഴുതിയിട്ടുള്ള അനു എലിസബത്ത് ജോസിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. ആൻഡ് പൊതുവെ വനിതകൾ കടന്നു വരാൻ കുറച്ച് മടിയുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് പേരുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മേഖലയിലാണ് തൻ്റെ പാട്ടുകൾ കൊണ്ട് ഒരു അടയാളം തീർത്തിട്ടുള്ളത്. സോ ഈ ഒരു പാട്ടുകാരിയുടെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. അഭിജിത്ത് ശൈലാനാഥ് കമ്പോസ് ചെയ്ത് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിൽ ഉണ്ണിമേനോൻ പാടിയിട്ടുള്ള ചെമ്പനീർ ചുണ്ടിൽ ഞാൻ എന്ന് പറയുന്ന ഗാനമാണ് ആദ്യമായി അനു എലിസബത്ത് ജോസിന് വരികളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളോടും എഴുത്തിനോടും ഒക്കെയുള്ള ഒരു അടുപ്പമാണ് സിനിമാ ഗാനങ്ങളിലേക്ക് ഈ ഒരു ആർട്ടിസ്റ്റിനെ എത്തിച്ചിട്ടുള്ളത്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, പാട്ട് തന്നെയാണ് അനുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ട്യൂൺ കയ്യിൽ കിട്ടുമ്പോൾ ആ പാട്ട് എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പോകാനാണ് അനുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. എങ്ങനെയാണോ ഒരാൾ കഥ പറയുക, അതുപോലെ വരികളിലൂടെ പാട്ടുകളിലൂടെ ഒരു കഥ പറയാൻ പറ്റണം. അതും ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ. ഒരു വലിയ കവിതയൊക്കെ എഴുതി വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും, അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളിലേക്കാൾ കൂടുതൽ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ എങ്ങനെ കഥ പറയാം എന്നാണ് അനുവിൻ്റെ ഓരോ പാട്ടുകളിലും ഓരോ വരികളിലും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് അനുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, നല്ല വരികൾ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു വടക്കൻ സെൽഫി എന്ന സിനിമ കണ്ടിട്ടുള്ള പലരും ഈ ഒരു പാട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. പാർവണ വിധുവേ എന്ന് പറയുന്ന പാട്ട് ഒരു ജേണി പാട്ടാണ്, അല്ലെങ്കിൽ ഒരു യാത്ര നമ്മൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യേണ്ട ഒരു പാട്ടാണ്. സോ അത്രയും ഭംഗിയായിട്ടുള്ള വരികളും അത്രയും നന്നായിട്ട് തന്നെ കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ പാട്ട് പലരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സോ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത്, അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, ഹരീഷ് ശിവരാമകൃഷ്ണൻ പാടിയിട്ടുള്ള ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വാക്കുകൾ കുറഞ്ഞാലും വികാരങ്ങൾക്ക് ആഴം കൂടുതലാണ്. അത് തന്നെയാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിന്റെ പാട്ടുകൾ വ്യത്യസ്തമാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ഫീലിംഗ്സ് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഏറ്റവും മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചും നമുക്ക് ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് അനു എലിസബത്ത് ജോസ്. 10ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ, പിന്നീട് എഞ്ചിനീയറിംഗ് പഠിച്ചു, വർക്ക് ചെയ്തു, ഇന്റീരിയർ ഡിസൈനറായി. ഒരു സെക്കൻഡറി ഇൻകം ആയിട്ടാണ് സിനിമ പാട്ടെഴുത്തിനെയൊക്കെ കാണുന്നെങ്കിലും വളരെയധികം ആസ്വദിച്ച് അനു ചെയ്യുന്നൊരു ജോലി കൂടിയാണ് ഈ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു പാട്ടിനെ മനോഹരമാക്കാൻ ട്യൂൺ മാത്രം പോരാ, ആ ട്യൂണിനെ മനസ്സിലാക്കുന്ന വരികളും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ലിറിസിസ്റ്റിനെ മറന്നു പോകാറുണ്ട് അല്ലേ. എന്തായാലും ഈ പാട്ടുകളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ ഓർമ്മിപ്പിക്കാം. അരികിലൊരാൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത് ഇന്ദ്രജിത് സുകുമാരനും ചിത്ര അയ്യറും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പാട്ടുകൾക്ക് ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. അത്രയും ഭംഗിയായിട്ടുള്ള വരികളിലൂടെ തന്നെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അനു എലിസബത്ത് ജോസിനെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

പ്രണയം, ജീവിതം, മനുഷ്യവികാരങ്ങൾ എല്ലാം വളരെ സ്വാഭാവികമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. നല്ല സൗഹൃദങ്ങൾ നല്ല പാട്ടുകൾ പിറവിയെടുക്കാനുള്ള കാരണമാകും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യമാണ്. കാരണം മലയാള സിനിമ അത് ഒത്തിരി തവണ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ആൻഡ് അങ്ങനെ തന്നെയാണ് സച്ചിൻ വാര്യർ ആൻഡ് അനു എലിസബത്ത് ജോസ് ഇവരുടെ രണ്ടുപേരുടെ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ആൻഡ് അതിൽ ആൻഡ് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനന്ദം എന്ന സിനിമയായിരുന്നു. ശരിക്കും അനു എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ കുറച്ചും കൂടി ഈസി ടു വർക്ക് ആയിരുന്നു. കാരണം സച്ചിനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താണ് സച്ചിന് വേണ്ടത് അതിനനുസരിച്ച് വരികൾ കൊടുക്കാനായിട്ട് അനുവിന് സാധിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സോങ്ങിനനുസരിച്ച്, ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്താണോ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു എൻഡ്ലെസ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും ഒരു പാട്ട് എന്ന് പറയുന്നത് അല്ലേ. അതിന് ആപ്റ്റായിട്ടുള്ള വരികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പാട്ട് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആനന്ദം എന്ന സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും പയ്യെ വീശും കാറ്റിൽ എന്ന് പറയുന്ന ഈ പാട്ടിന് ഒരു പ്രത്യേക സോൾ ഉള്ളതുപോലെ എപ്പോഴും തോന്നാറുണ്ട്. സച്ചിൻ വാര്യർ കമ്പോസ് ചെയ്ത് അശ്വിൻ ഗോപകുമാർ ആൻഡ് സ്നേഹ വാര്യർ ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് ഫ്രം ദ മൂവി ആനന്ദം അനു എലിസബത്ത് ജോസിന്റെ വരികളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓണോർമയിൽ ഉണരം ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വളരെ സിമ്പിളായിട്ടും എന്നാൽ സ്ട്രെയിറ്റ് ടു ദ ഹാർട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള ലിറിക്സ്, അതാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിന്റെ പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരാണ്. വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യ വികാരങ്ങളേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അനുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്യൂൺ കയ്യിൽ കിട്ടുമ്പോൾ 500 തവണയൊക്കെ ആ ട്യൂൺ കേൾക്കും എന്നാണ് പറയുന്നത്. അത്രയധികം അത് കേട്ട് കേട്ട് കേട്ട് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വരികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് അനു എലിസബത്ത് ജോസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോസസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയിട്ടുണ്ട്. ഒരു രഞ്ജിത് സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സാധാരണ അനു ചെയ്യുന്നത് പോലെ വീട്ടിലിരുന്ന് ചെയ്യുക എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഒരു നോ പറയാൻ പറ്റിയില്ല. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ പോവുകയും ഷഹബാസ് അമനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മ്യൂസിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു ഒരു കൊളാബറേഷനിൽ എഴുതിയ ഒരു പാട്ടാണ് രക്ഷക നീ പറയുന്ന ഗാനം. കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിലെ ഒരു ഒരു ഡിവോഷണൽ സോങ് ടച്ച് ഉള്ള ഒരു പാട്ട്. ഷഹബാസ് അമനാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ആൻഡ് ശ്വേത മോഹനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ ഈ ഒരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയ പാട്ടുകളുടെ കൂട്ടത്തിൽ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേറ്റ്.

വിനീത് ശ്രീനിവാസൻ ആൻഡ് ഷാൻ റഹ്മാൻ, മലയാള സിനിമയിലെ നല്ലൊരു സൗഹൃദ കൂട്ട് അല്ലെ. ആൻഡ് ഇവരുടെ കോൺവെർസേഷൻ തന്നെ ഭയങ്കര എനർജി തരുന്നു എന്നാണ് അനു എലിസബത്ത് ജോസ് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയായിട്ട് പോലും വളരെ ഭംഗിയായി തന്നെ വരികൾ അവതരിപ്പിക്കുകയും അതിന് ഏറ്റവും നല്ല മ്യൂസിക് കമ്പോസറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകൾ തന്നെയാണ് അനു എലിസബത്ത് ജോസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് വിനോദ് ആൻഡ് ആയിഷ, ഇവരുടെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തന്നെ വളരെ ഇൻസ്പയർഡ് ആവുകയും അങ്ങനെ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയതാണ് അതിലുള്ള പാട്ടുകൾ എന്നാണ് അനു എലിസബത്ത് ജോസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ വിനീത് ആൻഡ് ഷാൻ റഹ്മാൻ, ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, ആ ഒരു എനർജി തന്നെയാണ് അനു എലിസബത്ത് ജോസിനെ ഈ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളതും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുള്ളതും. ഒരു വിമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ആയിഷയുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കണം, അങ്ങനെ ആ രീതിയിൽ എഴുതണം എന്ന് വിനീത് ശ്രീനിവാസൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല വരികൾ തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു. മുത്തുച്ചെപ്പി എന്ന ആ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾക്കേറെ ഫെമിലിയർ ആയത് ഈ ഒരു പാട്ടിലൂടെയാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് സച്ചിൻ വാര്യറും രമ്യ നമ്പീശനും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടും ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് തിര എന്ന സിനിമ. ഒരു ഡിഫറെൻറ്റ് ജോൺറേ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സിനിമ, എനിക്ക് തോന്നുന്നു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് അതിലെ പാട്ടുകളും അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടാതെ പോയ ഒരു സിനിമ. ശോഭന എന്ന് പറയുന്ന ആക്ടർ ഇത്രയും ഭംഗിയായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം ധ്യാൻ ശ്രീനിവാസനും ഏറ്റവും ഭംഗിയായി തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിലെ പാട്ടുകളും അത്രയും തന്നെ ഇൻറ്റൻസ് ആണ്. കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഒരു പ്ലോട്ടും കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ ഒരു പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാട്ടുകളും ആ സിനിമയിലെ ഹിറ്റ് തന്നെയായിരുന്നു. ആൻഡ് തീരാതെ നീളുന്ന എന്ന് പറയുന്ന ഗാനം എപ്പോൾ കേട്ടാലും നമുക്ക് ആ ഒരു പെയിൻ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇത് ചിരിയോ ചിതയോ നിൻ വിധിയോ എൻ ഭ്രമമോ. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വരികളിലൂടെ ഈ പാട്ടിലൂടെ നമ്മൾ അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ മനസ്സിലാക്കുന്നു. പക്ഷെ പലർക്കും അറിയില്ല ഇത് അനു ആണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളതെന്ന്. സുശാന്ത് റഹ്മാൻ കമ്പോസ് ചെയ്ത്, വിനീത് ശ്രീനിവാസൻ പാടി, തിര എന്ന സിനിമയ്ക്ക് വേണ്ടി അനു എലിസബത്ത് ജോസ് കമ്പോസ് ചെയ്തിട്ടുള്ള തീരാതെ നീളുന്ന എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളൂ. എത്രയും ഭംഗിയായിട്ടാണ് അവർ ആ വരികൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന മാജിക് നമുക്ക് മനസ്സിലാകും. ഒണാഹലി എഫ് എം 90.4 ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

സംഗീതത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഓരോ പാട്ടിനെയും ഡിഫറെൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ നിലനിൽക്കുന്നത് അത്തരം വാക്കുകളിലാണ്. സോ അത്തരം മനോഹരമായ വാക്കുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, തിരുവോണ പൊന്നുഞ്ഞാൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സജന വിനീഷാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരു ടിപ്പിക്കൽ ഓണം വൈബ്. എനിക്ക് തോന്നുന്നു ഓണം എപ്പോഴും നമുക്ക് സ്പെഷ്യലാണ്. ഓണത്തിൻ്റെ ഓർമ്മകളും ഓണത്തിൻ്റെ നിറങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വേഗം എത്തിക്കുന്ന വരികളാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. ഒപ്പം ശ്രീകാന്ത് ഹരിഹരനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ ഓണത്തിന്റെ ഒരു ഒരുമയും ആ ഒരു മെസ്സേജും ഒക്കെ തരുന്ന പോലെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പാട്ട് ആൻഡ് സ്വാസികയാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ തിരുവോണ പൊന്നുഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ആൽബം യൂട്യൂബിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആൻഡ് ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

ഒരു വ്യത്യസ്തമായ പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് നത്തൂലി ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ പാട്ടുകളും അത്രയും തന്നെ വ്യത്യസ്തമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ ആഴമുള്ള വികാരങ്ങളും ജീവിതത്തിന്റെ ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ വരികളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അനു എലിസബത്ത് ജോസിന്റെ നത്തൂലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിലെ കണ്ണാടി ചില്ലിൽ മിന്നും എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ടിലെ വരികൾ എന്ന് പറയുന്നത് അത്രയും റാൻഡം ആയിട്ടുള്ള വരികളാണ്. കാരണം ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ടും ആ ഒരു കഥയുടെയൊക്കെ ഒരു പോക്കിനനുസരിച്ച് വളരെ റാൻഡമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ട്. കുത്ത്, കോറൽ, തലവര, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ വരികളിൽ ഉപയോഗിക്കാൻ എപ്പോഴെങ്കിലും സാധിക്കുമോ എന്ന് പോലും അനു എലിസബത്ത് ജോസ് ചിന്തിച്ചിട്ടുണ്ട്. അത്രയും റാൻഡമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണാടി ചില്ലിൽ മിന്നും എന്ന് പറയുന്ന ഗാനം. വളരെ ലൈറ്റായിട്ട്, വളരെ ലൈറ്റ് ലാംഗ്വേജോടുകൂടി ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിൽ നിന്ന് അരവിന്ദ് വേണുഗോപാൽ പാടി, അഭിജിത് ശൈലനാഥ് കമ്പോസ് ചെയ്ത് അനു എലിസബത്ത് ജോസിന്റെ വരികളിൽ ഈ പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്.

കുട്ടികളുടെ ലോകത്തേക്കും കുട്ടികളുടെ ഒരു എനർജിയിലേക്കും നമ്മളെ പലപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുന്നൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീര. ഒരു സിനിമയിൽ ഒരു കഥ പറയുന്ന സമയത്ത് ഒരു കഥ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പാട്ടുകൾ സഹായിക്കും, വരികളും സഹായിക്കും. അങ്ങനെ വളരെ ഭംഗിയായി വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിലെ വിണ്ണിലെ താരകം എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ ഇച്ചിരി ഡൗൺ ആയിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീറ്റും അതുപോലെ തന്നെ വരികളും. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിച്ചത്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഇത്തരം ഒരുപാട് ലിറിസിസ്റ്റുകൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറ്റെല്ലാ ഇൻഡസ്ട്രീസിലും ഉണ്ട്. സോ അവരെയും കൂടെ നമ്മൾ ഓർക്കണം, അവരെയും കൂടെ ഈ പാട്ടിനൊപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ആ ഒരു ക്രെഡിറ്റ്സ് കിട്ടണം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ നിങ്ങൾക്കറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അനു എലിസബത്ത് ജോസിനെ കൂടി നിങ്ങൾ ഓർക്കും എന്ന വിശ്വാസത്തോടുകൂടി. രാഹുൽ സുബ്രഹ്മണ്യൻ കമ്പോസ് ചെയ്ത് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺ ഏലാത്ത് പാടി, അനു എലിസബത്ത് ജോസ് ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: ഹലോ, നമസ്കാരം. അഹല്യ FM 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീനയും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാണെന്നറിയണ്ടേ? ഇത് ആക്ച്വലി പ്രായഭേദം തന്നെ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആളുകളെയും സ്ഥിരമായി അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് വേറൊന്നുമല്ല, അതാണ് അസിഡിറ്റി അഥവാ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് വയറ്റിനുള്ളിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ആസിഡിന്റെ ഉൽപാദനം അമിതമാകുമ്പോഴോ അല്ലെങ്കിൽ ഇത് വയറ്റിൽ നിന്ന് മുകളിലേക്ക് ഇരച്ചു കയറി അന്നനാളത്തിലേക്ക് അതായത് നമ്മുടെ ഈസോഫാഗസിലേക്ക് എത്തുമ്പോഴോ ആണ് നമുക്ക് നെഞ്ചെരിച്ചിലും അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ആസിഡ് ഇത്തരത്തിൽ മുകളിലേക്ക് കയറുന്നത് അറിയോ? അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറ്റിലേക്ക് എത്തുമ്പോൾ അത് അടച്ചു നിർത്തേണ്ടത് ലോവർ ഈസോഫാഗസ് സ്ഫിഞ്ചർ എന്ന് പറയുന്ന ഒരു പേശിയാണ്. ഈ പേശി ദുർബലമാകുമ്പോഴാണ് ആസിഡ് മുകളിലേക്ക് കയറി വരുന്നത്. ആക്ച്വലി എന്തൊക്കെയാണ് ഈ ആസിഡിറ്റിയുടെ പ്രധാന കാരണങ്ങളും ലക്ഷണങ്ങളും എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യണ്ടേ? അതെല്ലാം ഞാൻ പറഞ്ഞു തരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4 നമ്മൾ അറിയാതെ വരുത്തുന്ന ചില ഭക്ഷണ രീതികളും ജീവിതശൈലികളുമാണ് ആക്ച്വലി ആസിഡിറ്റിയുടെ പ്രധാന വില്ലന്മാരെന്ന് പറയുന്നത്. അത്തരം പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തേത്, സമയസംബന്ധമില്ലാത്ത ഭക്ഷണം, അതായത് നമ്മുടെ ഇറഗുലർ മീൽസ്. ഈ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, കടുത്ത പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം വയറ് കാലിയാക്കുക എന്നിവയൊക്കെ വയറ്റിൽ അമിതമായി ആസിഡ് കൂടാൻ കാരണമാവും. പിന്നെ വറുത്തതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ, അമിതമായ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ, കടുത്ത എരിവ്, മസാലകള്, പിന്നെ പ്രൊസസ്ഡ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ദഹിപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും, ആസിഡ് ഉൽപാദനം കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ചായ, കാപ്പി, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പാനീയങ്ങൾ, അമിതമായി ചായയും കാപ്പിയും കുടിക്കുന്നത് ഈ LES പേശികളെ അയച്ചുവിടുകയും ആസിഡ് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇടയാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കിടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഭക്ഷണം, അത്താഴം കഴിച്ച ഉടൻ തന്നെ കിടന്നുറങ്ങുന്നത് ആസിഡ് എളുപ്പത്തിൽ അന്നനാളത്തിലേക്ക് ഇരച്ചു കയറാൻ കാരണവും. ഇനി ആസിഡിറ്റി ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും അത് ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്നും അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം ചെറിയൊരു സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അസിഡിറ്റി കേവലം നെഞ്ചരിച്ചല് മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഉണ്ടാക്കുന്ന വിവിധ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്താപേക്ഷിതമാണ്. കടുത്ത നെഞ്ചരിച്ചല്, നെഞ്ചിന്റെ ഭാഗത്ത് അനുഭവപ്പെടുന്ന നീറ്റലും പിന്നെ കരിച്ചിലും, അതുപോലെ തന്നെ പുളിച്ചു തികട്ടൽ, റീഗർജിറ്റേഷൻ എന്ന് പറയും. കഴിച്ച ഭക്ഷണവും പുളിച്ച വെള്ളവും വായിലേക്ക് ഇരച്ചു കയറി വരുന്നത്. അതുപോലെ തന്നെ തൊണ്ടവേദനയും വിട്ടുമാറാത്ത ചുമയും. അസിഡിറ്റി കാരണം തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാവുകയും രാവിലെയോടെ ശബ്ദത്തിന് മാറ്റം വരികയോ അല്ലെങ്കിൽ വരണ്ട ചുമ അനുഭവപ്പെടുകയോ ചെയ്യാം. അതുപോലെ തന്നെ വയറ് വീർത്തു വരൽ, അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ വയറ് അമിതമായി വീർക്കുകയും വായു കോപിക്കുകയും ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് GERD, അതായത് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. വിട്ടുമാറാത്ത അസിഡിറ്റി അന്നനാളത്തില് വ്രണങ്ങൾ, അതായത് അൾസേഴ്സ് ഉണ്ടാക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാവും. ഇതിനെയൊക്കെ എങ്ങനെ വീട്ടിൽ തന്നെ പ്രതിരോധിക്കാം എന്നൊന്ന് നോക്കിയാലോ? അതും നോക്കാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4. അങ്ങനെ അസിഡിറ്റിയുടെ അസ്വസ്ഥത പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന ലളിതമായ അടുക്കള കൂട്ടുകളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഒന്നാമത്താണ് കോൾഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് പഞ്ചസാര ചേർക്കാത്ത തണുത്ത പാല് കുടിക്കുന്നത് വയറ്റിലെ അമിതമായിട്ടുള്ള ആസിഡിനെ നിർവീര്യമാക്കാൻ സഹായിക്കും, അതായത് ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കും. അടുത്താണ് കരിക്ക്. ഇളനീര് കുടിക്കുന്നത് വയറ്റിനുള്ളിലെ പടലങ്ങളെ സംരക്ഷിക്കാനും pH ലെവല് നിലനിർത്താനും സഹായിക്കും. പിന്നീടുള്ളതാണ് ഇഞ്ചിയും ഗ്രാമ്പൂ. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചവയ്ക്കുകയോ ഇഞ്ചിച്ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ദഹനം സുഗമമാക്കും. പിന്നെ ഗ്രാമ്പൂ വായിലിട്ട് നുണയുന്നതും അസിഡിറ്റി കുറയ്ക്കും. അടുത്താണ് പെരിഞ്ചീരകം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം അല്പം പെരിഞ്ചീരകം ചവച്ചരച്ച് തിന്നുന്നത് ഗ്യാസ് കെട്ടിക്കിടക്കുന്നത് തടയും. അടുത്താണ് വാഴപ്പഴം അഥവാ ബനാന എന്ന് പറയുന്നത്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വാഴപ്പഴം വയറിലെ അസിഡിറ്റി ശമിപ്പിക്കാൻ മികച്ചൊരു പ്രകൃതിദത്ത മരുന്നാണെന്ന് ഇനി ആരും മറന്നുപോരുത്. ഓക്കെ, അപ്പൊ ഇനി ഇതിലും പ്രയോജനപ്രദമായ ജീവിതശൈലി മാറ്റങ്ങളെ കുറിച്ചും ഉപസംഹാരങ്ങളെ കുറിച്ചും സംസാരിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും പ്രധാനം അസിഡിറ്റി വരാതെ നോക്കുന്ന ജീവിതശൈലി എങ്ങനെ പിന്തുടരുക എന്നതാണ്. അതിനായി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചേക്കണം. ഒന്നാമത്തെ കാര്യം, ചെറിയ അളവിൽ ഇടയ്ക്കിടെ കഴിക്കുക. ഒരേ സമയം അമിതമായ ഭക്ഷണം കഴിക്കാതെ ചെറിയ അളവിൽ ഇടവേളയിട്ട്, അതായത് ഒരു 3 hours 3 hours ഗ്യാപ്പിൽ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക. അത്താഴം നേരത്തെയാക്കുക. രാത്രി കിടക്കുന്നതിന് കുറഞ്ഞത് 2 to 3 hours മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചോളാം. പിന്നെ ഉറങ്ങുന്ന രീതി, തല അല്പം ഉയർത്തി വെച്ച് കിടന്നുറങ്ങുന്നത് ആസിഡ് മുകളിലേക്ക് വരുന്നത് തടയും. ഇടതുവശം തിരിഞ്ഞു കിടക്കുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് ഭാരം നിയന്ത്രിക്കുക, പുകവലി ഒഴിവാക്കുക. അമിത ഭാരം വയറിനുള്ളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അസിഡിറ്റി കൂടുകയും ചെയ്യും. പിന്നെ പുകവലിയും മദ്യപാനവും എല്ലിയ സ്പേശികളെ ദുർബലമാക്കുന്നതിനാൽ പൂർണ്ണമായും ഒഴിവാക്കിക്കോളാം. ആരോഗ്യകരമായ ഭക്ഷണരീതി പിന്തുടർന്നാൽ അസിഡിറ്റിയെ പൂർണ്ണമായും പടിക്ക് പുറത്താക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: 360 degree.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree എന്നത്തെയും പോലെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർഷി ആയില്ല. ഇന്നത്തെ 360 degree നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ എന്താ കയ്യിലിടുകാറ്? ഫോൺ അല്ലേ, നമ്മുടെ സ്മാർട്ട് ഫോൺസാണ്. ലക്ഷ്യമൊന്നുമില്ലാതെ മണിക്കൂറോളം നമ്മൾ റീൽസും ഷോർട്സും അതെല്ലാം കണ്ടിങ്ങനെ സ്ക്രോള് ചെയ്ത് സമയം കളയാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഇന്നത്തെ 360 degree കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു എനർജി, നമ്മുടെ കോൺസെൻട്രേഷൻ, ഇതെല്ലാം ശരിക്കും അവിടെ കവർന്നെടുക്കുന്നുണ്ടല്ലേ ആര്? ഈ ഒരു ഡിജിറ്റൽ യുഗം. യെസ്, അങ്ങനെ കവർന്നെടുക്കുന്ന ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. സ്മാർട്ട് ഫോണുകളെയും സോഷ്യൽ മീഡിയയും പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുമോ? അതും സാധിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണമായ മാറ്റി നിർത്തൽ എന്നതിലുപരിയായിട്ട് എങ്ങനെ നമുക്ക് ഡിജിറ്റൽ ഡീറ്റോക്സ്, അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും അല്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺസും സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് വഴി മനസ്സിന് ശാന്തതയും പ്രൊഡക്ടിവിറ്റിയും വീണ്ടെടുക്കാം എന്നതാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കൊക്കെ നമുക്ക് പോവാം. അതിന് മുൻപായി 360 degree ഒരു ഷോർട്ട് ബ്രേക്കിനുള്ള സമയമാണ്. ആ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഇയാളുണരും വാലു വിറകിൽ പക്ഷി പറയും ഭൂമിയിൽ അടിപൊളി
1: വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെ ഇറ്റ്സ് മീ ആർജി ആയില്യ. ഡിജിറ്റൽ ഡീറ്റോക്സിലേക്ക് കടക്കുന്നതിന് മുൻപേ അമിതമായ ഫോൺ ഉപയോഗം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം അല്ലെ. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില സിംറ്റംസ് ഉണ്ട്, ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാമത്തൊരു കാര്യമാണ് കാരണമില്ലാതെ കണ്ണുകൾക്ക് ക്ഷീണം തോന്നുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക. അതുപോലെ തന്നെ ഫോണിൽ സന്ദേശങ്ങളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാതെ ഇരുന്നിട്ട് പോലും നമ്മൾ അടിക്കടി ഇങ്ങനെ പോയി ചെക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, സ്ക്രീനൊക്കെ ഒന്ന് തുറന്ന് നോക്കി എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഫാന്റം വൈബ്രേഷൻ സിൻഡ്രോം എന്നാണ് കേട്ടോ എന്നെ പറയാം. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ മനസ്സിലാക്കണം എന്ത്, നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു ബ്രേക്ക് അവിടെ ആവശ്യമുണ്ട്. യെസ്, അടുത്തതായിട്ട് നമ്മൾ 360 ഡിഗ്രിയിൽ ഇനി പറയാൻ പോകുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള സിമ്പിൾ ടിപ്സിനെ കുറിച്ചാണ്. യെസ്, കേൾക്കാം 360 ഡിഗ്രി ലവ് ട്രീ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലിസണിംഗ് അഹലി FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 Degree. Tips and tricks, my code in the, it's me, RJ Ahilya. അപ്പോൾ ഇനി നമ്മൾ ഇനി എന്താ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്നറിയോ? ഫോൺ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തുക എന്നത് അസാധ്യമാണ് അല്ലേ? എന്നാൽ അത് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് ഫോണിലെ ഡിജിറ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ ആപ്പ് ടൈമർ സൗകര്യങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു സമയപരിധി നിശ്ചയിക്കുക എന്നത് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അത്യാവശ്യമല്ലാത്ത ആപ്പ് നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ ആ ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെക്കുക. ഔട്ട് ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുകളുടെ ശബ്ദം കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ 10 മടങ്ങ് വർദ്ധിക്കുന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബെഡ്റൂംസിലും കുറച്ച് റൂൾസ് നമുക്ക് വേണം. അതെ, അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം 360 degree. ഒരു കുട്ടി ബ്രേക്കിന് ശേഷം കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുണ്ട് ആയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടിപ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ, അടുത്ത ടിപ്പ് ഞാൻ പറഞ്ഞുതരട്ടെ. നോ ഫോൺ സോൺ. അതെ, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സ്ക്രീൻ ഉപയോഗമാണ് നമ്മുടെ ഉറക്കത്തിന്റെ ഏറ്റവും വലിയൊരു ശത്രു. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂംസിൽ എന്ത് വേണം, കുറച്ച് നിയമങ്ങൾ വേണം, കുറച്ച് റൂൾസ് വേണം എന്നുള്ളതാണ്. ഒന്ന്, രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഫോൺ മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോൺ അലാറത്തിന് പകരം സാധാരണ അലാം ക്ലോക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ആ ഒരു ഫോൺ നോക്കലുണ്ടല്ലോ, ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ലഭിച്ചാൽ തന്നെ അടുത്ത ദിവസം എങ്ങനെയായിരിക്കും, നല്ല എനർജറ്റിക് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് റിയൽ വേൾഡ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് ഇപ്പോ വളരെ കുറവാണ് അല്ലേ. എല്ലാവരും പറയാറുണ്ട് സോഷ്യലൈസ് ചെയ്യാൻ പേടിയാണ്, റിയൽ ലൈഫായിട്ട് അല്ലെങ്കിൽ റിയൽ വേൾഡ് ആയിട്ട് ഭയങ്കര പേടിയാണെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് എന്താണ്, ഇനി അതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് 360 degree ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ഡിജിറ്റൽ ഡീടോക്സ് വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പ്, അതായത് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളേക്കാളും കമന്റുകളേക്കാളും പ്രാധാന്യം നേരിട്ടുള്ള സൗഹൃദങ്ങൾക്കാണല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ റിയൽ വേൾഡ് കണക്ഷൻസ്, അത് നമുക്ക് ആവശ്യമാണ്. കൂട്ടുകാരെയോ വീട്ടുകാരെയോ കാണുന്ന സമയത്ത് ഈ ഫോണൊന്ന് മാറ്റി വെച്ച് സംസാരിക്കാൻ നോക്കുക. ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും ഫോണിലേക്ക് നോക്കാതെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ നോക്കുക. റിയൽ വേൾഡായിട്ടൊന്ന് കണക്റ്റ് ആവാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജീവിതത്തിലെ നിമിഷങ്ങൾ ആസ്വദിക്കുമ്പോഴായിരിക്കും എപ്പോഴും നല്ലൊരു സന്തോഷം നമുക്ക് ഉണ്ടാവുക കേട്ടോ. സോ റിയൽ വേൾഡായിട്ട് നമുക്ക് കണക്ഷൻ വേണം. നമുക്ക് നമ്മുടെ ഹോബീസ് വീണ്ടെടുക്കണ്ടേ. അതെ, 360 ഡിഗ്രിയിൽ ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ അടുത്ത ടിപ്പ്, ഹോബികൾ വീണ്ടെടുക്കണം നമുക്കല്ലേ. ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് വേണം. ഈ ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ആ ഒരു കാര്യം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് വഴികൾ കണ്ടെത്താന്നുള്ളതാണ്. ഇപ്പോൾ വായിക്കാൻ മാറ്റിവെച്ച പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുക, അല്ലെങ്കിൽ ചെറിയ ചെടികളൊക്കെ നടാം. ചെറുതായിട്ട് നമുക്ക് വല്ല എന്താ പറയുക, വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. കൂടാതെ തന്നെ ലളിതമായിട്ട് എക്സസൈസ് ചെയ്യാം. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ നടക്കാൻ പോവാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ശരിക്കും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ ആ സമയമൊന്നും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യും, ഫോണിൽ നോക്കി ഫോണിൽ മാത്രം എപ്പോഴും ആ സമയത്തെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബാക്കി ഒരു കാര്യത്തിന് നമുക്ക് സമയമില്ല എന്നൊരു പരാതി നമ്മൾ പറയുകയും ചെയ്യും അല്ലേ. അപ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന കുഞ്ഞു കുഞ്ഞു ഹോബികൾ നമ്മുടെ മാനസികാരോഗ്യം തന്നെ ഇരട്ടിയാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഹോബീസ് ആവശ്യവുമാണ്. അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടണം, അത് ചെയ്യണം.

0: 360 degree.
1: Yes, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഡിജിറ്റൽ ഡീറ്റോക്സ് എപ്പിസോഡ് ഇങ്ങനെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാനാട്ടോ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണേ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് അല്ലേ? അത് ഇപ്പോൾ നിങ്ങളിൽ അപകർഷതാബോധമോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമോ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ അൺഫോളോ ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം. കാരണം സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് അത് ഒരു ഉപദ്രവമായി മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ തന്നെയുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ പഠനത്തിനും സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും സഹായിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ മാത്രം. നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനൊരു ഓപ്ഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം കാണാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തിക്കാനൊക്കെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസ് സമാധാനമുള്ളതാക്കി മാറ്റുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.

கண்ணா அந்த சூடு கண்ணா அந்த சூடு கண்ணா வந்தாரு டூண்டு.

360 degree. അങ്ങനെ സമയം പോയതറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ ഡീടോക്സ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്ന സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഡിജിറ്റൽ ഫാറ്റിക് തിരിച്ചറിയൽ, ആപ്പ് ടൈമറുകൾ, നോ ഫോൺ സോൺ, നേരിട്ടുള്ള ബന്ധം, ക്രിയേറ്റീവ് ഹോബീസ്, സോഷ്യൽ മീഡിയ ഫീഡ് ക്ലീനിങ്, അങ്ങനെ ഡിജിറ്റൽ വെൽബീയിങ്ങിന്റെ എല്ലാ 360 ഡിഗ്രി വശങ്ങളും അത്യാവശ്യം നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ ഡിയർ ലിസണേഴ്സ്, എന്താ ഓർക്കേണ്ടേ? ഫോൺ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഉപകരണം മാത്രമാണ്, ജീവിതം അതിലും മനോഹരമായിട്ട് പുറത്തുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. അപ്പൊ എന്തായാലും ഇന്നത്തെ 360

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159 7721311. പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയവും

0: ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. പാലക്കാട്.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

ഈ ചൂടുകാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Listen without break. With Ahalya FM 90.4. കേട്ട് കേട്ട്

0: പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണ്ണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: സബ്സെ പല ഫസ്ലാ ലിയാ ഗ്യാ റബി ക്രോപ്സ് കേ ലിയേ എം എസ് പി തയ് കർന്ന മാന്യ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി നെ അപ്നെ കാര്യകാല കെ ആരംഭ സേ ഹി എം എസ് പി മേ 50% പ്രോഫിറ്റ് ദേനാ വോ തയ് കിയാ ഥാ ഉസ് ഫസ്ലേ കോ ഇസ്മേ ലാഗൂ കിയാ ഗ്യാ ഹൈ. വീറ്റ്, ബാർലി, ഗ്രാം, ലെന്റിൽസ്, റേപ് സീഡ്, മസൂർ, മസ്റ്റേർഡ് ഓർ സൺഫ്ലവർ ഇൻ സബ് കെ ലിയേ ജോ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ഉസ്സേ കം സേ കം 50% ജ്യാദാ രഖി ഗയി ഹൈ എം എസ് പി.
0: 1789 കോടിയിലധികം രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ 3rd ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു.

0: റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്, അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മൂഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം ബ്ലോക്ക് 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്കുവെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047 ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ യുഎസ് ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: എല്ലാ വർഷവും ആശുപത്രിയിൽ സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ പഞ്ചായത്ത് നൽകുന്ന 4.25 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണ് ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കുക. ഇതുപയോഗിച്ച് ആശുപത്രിയിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ജാലക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കും. പുതിയ ഡയാലിസിസ് യൂണിറ്റും ഒരുക്കും. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരം 20 പേഷ്യന്റ് ട്രോളികൾ നൽകാനും തീരുമാനമായിട്ടുണ്ട്. CSR ഫണ്ടിന്റെ സഹായത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തരിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീം ഇനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ ട്രാപ്പ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായ്, നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
4: ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
9: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
10: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
9: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
10: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
9: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
10: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ വാക്സിനേഷൻ ഹിസ്റ്ററിയിൽ ரொம்ப ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എച്ച് പി വി വാക്സിൻ. എച്ച് പി വി നാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. സർട്ടൻ എച്ച് പി വി ഇൻഫെക്ഷൻസ് കെൻ ഇവൻച്വലി ലീഡ് ടു സെർവിക്കൽ ക്യാൻസർ എന്ന് സൊല്ലപ്പെടുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ എച്ച് പി വി വാക്സിനേഷൻ ഇസ് ഇമ്പോർട്ടന്റ് ക്യാൻസർ പ്രിവെൻഷൻ ടൂൾ. WHO എന്ന സൊല്ലാങ്കന്നാ സെർവിക്കൽ ക്യാൻസർ ഇസ് ലാർജ്ലി പ്രിവെന്റബിൾ ത്രൂ ദിസ് വാക്സിനേഷൻ. So in fact, WHO in the HPV vaccine recommend pandrathu 9 lirundu 14 years old irukkira girls ku, because vaccination before HPV exposure is the greatest benefit. So vaccination na disease vanda medicine mattum illa, sometime it becomes a cancer prevention strategy. So HPV isn't only connected to cervical cancer, idu vande matta cancers kuda associate kuda pannirukku. So nama HPV vaccination patti pesumbodhu actually nama pesuradhu HPV related cancers develop பண்றதுக்கு முன்னாடியே நாம அத பத்தி பேசிட்டு இருக்கோம். சோ இது வந்து ஒரு கிரேட் இனிஷியேட்டிவ். சோ இப்ப அடுத்த பாட்டுக்கான டைம். திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ ஆன் அஹல்யா FM 90.4 and we will be right back.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. സോ ടുഡേ നമ്മ ഒരു സ്മോൾ നീഡിലോട ജേർണി പാത്തോം. 1796 ജെന്നേഴ്സ് സ്മോൾ പോക്സ് വാക്സിൻ, 1980 സ്മോൾ പോക്സ് ഒഫീഷ്യലി ഇറാഡിക്കേറ്റഡ്. ഇന്നിക്ക് ചെന്നൈയില 1 lakh മേല സ്ട്രേ ഡോഗ്സ് ആന്റി റാബീസ് വാക്സിനേഷൻ റിസീവ് പണിയിരുക്ക്. ആൻഡ് അതേമാതിരി HPV വാക്സിനേഷൻ ഇമ്പോർട്ടൻറ്റ് ടൂളാണ് യൂസ് പണ്ണുറാങ്ക ഫോർ ദി പ്രിവെൻഷൻ ഓഫ് HPV റിലേറ്റഡ് ക്യാൻസേഴ്സ്. സോ നെക്സ്റ്റ് ടൈം വാക്സിനേഷൻന്ന് സൊന്നാൽ ജസ്റ്റ് ഒരു ഇഞ്ചെക്ഷൻ തന്നെ അപ്പടിനെ തിങ്ക് പണ വേണ്ട. ബിഹൈൻഡ് ദാറ്റ് ഇഞ്ചെക്ഷൻ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ഇരിക്ക്, സയൻസ് റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്ത് വർക്ക് ഇരിക്ക്. ആൻഡ് മേ ബി വാക്സിനേഷനോട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പവർഫുൾ ഐഡിയ റൊമ്പ സിമ്പിൾ. ഡിസീസ് വന്ന അപ്പുറം ഫൈറ്റ് പണ്ണത് മറ്റും ഇല്ല, വർദ്ധക്കു മുന്നാടിയേ ബോഡിയെ പ്രിപ്പയർ പണ്ണത്. സോ ഒരു സ്മോൾ ഇൻവെൻഷൻ, ബട്ട് സംടൈംസ് എ വെരി ബിഗ് ഡിഫറൻസ്. സോ അന്ന ഡിഫറൻസ് ഉങ്ക ലൈഫുക്കും കൊണ്ടുവരണോ. സോ ഇപ്പോൾ ഇവളോ സൊല്ലിക്കിട്ട് ഉങ്ക കിട്ടിയിരുന്ന ബൈ ബൈ സൊല്ലത് ആർ ജി ഹീര. സോ ഇനിക്കു നാ ഉങ്ങൾക്ക് കൊടുത്ത ഇന്ന ഇഞ്ചെക്ഷൻ ഉങ്ങൾക്ക് പിടിച്ചെടുക്കുന്നു നെനച്ചിട്ട് നാ ഇപ്പോൾ ഇങ്ങനെ കിളമ്പുറോം. ദിസ് ഇസ് ആർ ജി ഹീര ഓൺ അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9444-00-9915, 9444-772-1311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: സ്റ്റോറി ഓഫ് ലൈഫ്.
2: Lighten your life. Lighten.
3: നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നത് ഒറ്റയ്ക്കാണ്, ഇവിടെ നിന്ന് മടങ്ങുന്നതും ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള ജീവിതയാത്രയിൽ നമ്മുടെ ഒപ്പം ഒരുപാട് മനുഷ്യർ കടന്നു വരാറുണ്ട്. നമ്മുടെ വിജയങ്ങൾ ദൂരത്ത് നിന്ന് കണ്ട് കൈയടിച്ചവർ, നമ്മുടെ നല്ല കാലത്ത് ഒപ്പം നടന്നവർ, നമ്മുടെ സങ്കടങ്ങളും കഥകളും ഏറെ താല്പര്യത്തോടെ കേട്ടിരുന്നവർ, അങ്ങനെ പലരും പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാകും. അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വല്ലാതെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ സാഹചര്യങ്ങൾ മാറും. നമ്മൾ ജീവപര്യന്തം കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ പലരും പല വഴികളിലായിട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകാനായിട്ട് തുടങ്ങും. ആരും ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമല്ല, ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടോ അങ്ങനെ സംഭവിക്കും. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ ഓർത്ത് വല്ലാതെ വിഷമിക്കാറുണ്ട്. ബന്ധങ്ങളുടെ ഈ വേർപിരിയലുകളെ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. പറഞ്ഞുതരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ കൺമുന്നിൽ കണ്ടു നിന്നവരും ഒപ്പം നിന്നവരും നമ്മുടെ വാക്കുകൾ കേട്ടിരുന്നവരുമെല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽ അകന്നു പോകും. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഒരു നിയമം മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടരുക. ആ യാത്രയിൽ എപ്പോഴെങ്കിലും തളരുമ്പോൾ ഒരല്പം നേരമെടുത്ത് ശാന്തമായിട്ട് വിശ്രമിക്കുക. എന്നിട്ട് വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് തന്നെ നീങ്ങുക. എത്ര ആശ്വാസം നൽകുന്ന വരികളാണ് അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറുമ്പോൾ നമ്മുടെ ഒപ്പം ഒരുപാട് യാത്രക്കാരുണ്ടാകും. ഓരോ സ്റ്റേഷനെത്തുമ്പോൾ ചിലരൊക്കെ ഇറങ്ങിപ്പോകും, പുതിയ ആൾക്കാർ കയറിയും വരും. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ചില മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത ദൂരം വരെ മാത്രമേ ഒപ്പം നടക്കാൻ സാധിക്കുകയുള്ളൂ. അവരവരുടെ സ്റ്റേഷനെത്തുമ്പോൾ ഇറങ്ങിപ്പോകും. അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർ തന്നിട്ടുള്ള നല്ല ഓർമ്മകൾക്ക് നന്ദി പറഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. മുന്നോട്ടുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ നമുക്ക് തളർച്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. മനസ്സ് മടുക്കുമ്പോൾ, ശരീരം തളരുമ്പോൾ ഒന്നിനും എടുത്തു ചാടാതെ ഒരല്പം ബ്രേക്ക് എടുക്കുക. ഒരു നല്ല ഉറക്കത്തിലൂടെയോ അല്ലെങ്കിൽ ശാന്തമായ ഒരു വിശ്രമത്തിലൂടെയോ നിങ്ങളുടെ ഊർജം വീണ്ടെടുക്കുക. വിശ്രമിക്കുക എന്നാൽ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം, മറിച്ച് ഇരട്ടി ശക്തിയോടുകൂടി തിരികെ വരാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ്. വീണ്ടും ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. പുതിയൊരു പ്രഭാതത്തിൽ പുതിയൊരു പ്രതീക്ഷയോടെ വീണ്ടും നടക്കാനായിട്ട് തുടങ്ങുക. ആളുകളുടെ അകൽച്ചകൾ കണ്ട് നിങ്ങളുടെ യാത്ര ഒരിക്കലും നിർത്തിവെക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹീറോ നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ചിന്ത മാറ്റിവെക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. തളരുമ്പോൾ വിശ്രമിക്കുക, പക്ഷെ ഒരിക്കലും തളർന്ന് വീഴരുത്. ലക്ഷ്യബോധത്തോടെ, ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ വഴികളിലൂടെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുക. അനാവശ്യമായ സങ്കടങ്ങൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. മാറ്റങ്ങളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് പുതിയൊരു ഊർജത്തോടെ, വലിയ വ്യക്തതകളോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പെർഫെക്റ്റായ ലൈഫ് നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എല്ലാ കാര്യത്തിലും മികവുറ്റവരാകാനായിട്ട്, രൂപത്തിലും ഭാവത്തിലും കരിയറിലും ഒക്കെ ഒരു കുറവുമില്ലാത്തവരായിട്ട് സമൂഹത്തിന് മുന്നിൽ നിൽക്കാനായിട്ട് നമ്മൾ വലിയ രീതിയിൽ കഷ്ടപ്പെടാറുണ്ട്. സ്വന്തമായി എന്തെങ്കിലും ഒരു ചെറിയ കുറവുണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ രൂപത്തിലായിരിക്കാം, സംസാരിക്കുന്ന ശൈലിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിലും ആയിരിക്കും. അതോർത്ത് നമ്മൾ വല്ലാതെ അപകർഷതാബോധം അനുഭവിക്കാറുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെത്ര ഭാഗ്യവാന്മാരാണ്, അവർക്കൊരു കുറവുമില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മളുടെ ഭാഗ്യങ്ങളെ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. എന്നാൽ പ്രകൃതിയുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ ആ സമയത്ത് മറന്നു പോകുന്നു എന്നതാണ് സത്യം. സ്വന്തം പരിമിതികളെ നോക്കി സങ്കടപ്പെടുന്നവർക്ക് വലിയൊരു ഉണർവ് നൽകുന്നൊരു കാര്യമുണ്ട്. പറഞ്ഞുതരട്ടെ, സത്യത്തിൽ ആരാണ് ഈ ലോകത്ത് പൂർണ്ണനായിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യർ? ആരുമില്ല, ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു വശത്ത് സ്വന്തം കുറവുകളെ ഭയന്ന് അത് ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല. തങ്ങൾക്കുള്ള ആ കുറവുകളെ പോലും തങ്ങളുടെ ഏറ്റവും വലിയ കഴിവുകളാക്കി മാറ്റിയെടുത്ത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. ഈ ലോകത്ത് ജനിച്ച ഒരു മനുഷ്യനും എല്ലാം തികഞ്ഞവനല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ട്. പക്ഷെ വിജയിക്കുന്ന മനുഷ്യന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ കുറവുകളെ ഓർത്ത് കരഞ്ഞിരിക്കാറില്ല. ലോകം അവരുടെ പരിമിതികളെ നോക്കി പരിഹസിക്കുമ്പോൾ അവരതിനെ തങ്ങളുടെ പോരാട്ട വീര്യത്തിനുള്ള ഇന്ധനമാക്കി മാറ്റും. കേൾവി ശക്തിയില്ലാതെ ലോകത്തെ വിസ്മയിപ്പിച്ച ഭീതോവനും ശാരീരിക പരിമിതികളെ ബുദ്ധിശക്തി കൊണ്ട് തോൽപ്പിച്ച സ്റ്റീഫൻ ഹോക്കിങ്ങുമൊക്കെ നമുക്ക് മുന്നിലെ വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ കുറവുകൾ എന്ന് പറയുന്നത് നമ്മുടെ പരാജയമൊന്നുമല്ല, മറിച്ച് നമ്മൾ എത്രത്തോളം സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എന്ന് കാണിച്ചു തരുന്ന അടയാളമാണത്. ആ കുറവുകളെ മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രഷറിലാവുന്നത്. അതിന് പകരം, അതെ എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പരിമിതിയുണ്ട്, പക്ഷെ അതിനേക്കാൾ വലിയൊരു കഴിവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. നിങ്ങളിലെ അപൂർണതകളെ നിങ്ങൾ ആദ്യം സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഈ ലോകവും നിങ്ങളെ ബഹുമാനിക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ. പെർഫെക്ഷന് പിന്നാലെയുള്ള അർത്ഥമില്ലാത്ത ഓട്ടം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് നിങ്ങളുടെ സമാധാനം കളയാതിരിക്കുക. നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. ഒരു വാതിലടയുമ്പോൾ കൂടുതൽ കരുത്തോടെ മറ്റൊരു വഴി വെട്ടിത്തുറക്കാനായിട്ട് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് സാധിക്കും. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ആ തനിമയോടുകൂടി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുക. അപകർഷതാബോധം ഉണ്ടാവും, അതൊക്കെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റണം. നമ്മുടെ പരിമിതികളെ നമ്മുടെ കരിയറിലെ വലിയ സാധ്യതകളാക്കി മാറ്റുക. വലിയ ആത്മവിശ്വാസത്തോടെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ കരിയറിലോ ജീവിതത്തിലോ തുടക്കകാലത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക, എല്ലാവർക്കും ഒരേപോലെ ബഹുമാനം നൽകുക, നമ്മളെ കാണുന്ന എല്ലാവരിലും ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നതാണത്. ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരെയും നെഞ്ചോട് ചേർക്കാനായിട്ട് നമ്മൾ മടിക്കാറില്ല. നമ്മുടെ ഈ നല്ല മനസ്സ് കണ്ട് ലോകം മുഴുവൻ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുമെന്ന് നമ്മളങ്ങ് ഉറപ്പിക്കും, ശരിയല്ലേ? പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ചിന്താഗതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രഹരങ്ങൾ ഏൽക്കാനായിട്ട് തുടങ്ങും. നമ്മൾ അങ്ങോട്ട് കൊടുത്ത അത്രയും സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ പകുതി പോലും പലരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചവർ തന്നെ നമ്മളെ പരസ്യമായിട്ട് വില കുറച്ച് കാണിക്കുന്നതും നമ്മളെ ജീവനായി സ്നേഹിച്ചവർ നമ്മളെ വളരെ സ്വാഭാവികമായിട്ട് ചതിക്കുന്നതും നമ്മൾ കാണേണ്ടി വരും. ആ നിമിഷങ്ങളിൽ നമ്മൾ വലിയൊരു മാനസിക തകർച്ചയിലേക്ക് പോവാറുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ ജീവിതത്തിലെ വലിയൊരു തിരുത്തലിൻ്റെ തുടക്കമാണ്. ഈ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, ഒരേപോലെ ബഹുമാനിക്കുക എന്ന പഴയ നിഷ്കളങ്കമായിട്ടുള്ള ചിന്തയിൽ നിന്നും ഓരോരുത്തരെയും അവരെ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന രീതിയിൽ മാത്രം സ്നേഹിക്കുക, അവർക്ക് അർഹിക്കുന്ന അളവിൽ മാത്രം ബഹുമാനം നൽകുക എന്ന വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ ലോകം തന്നെ ഒരിക്കൽ നിങ്ങളെ കൃത്യമായിട്ട് തിരുത്തിത്തരും, ശരിയല്ലേ? ഈ ലോകത്തെല്ലാവരും ഒരുപോലെയല്ല. ചില മനുഷ്യർക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ നമ്മുടെ ബലഹീനതയായിട്ട് മാത്രമേ കാണുള്ളൂ. നമ്മൾ അമിതമായിട്ട് ബഹുമാനിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ താഴെയാണ് എന്ന് അവർ സ്വയം ഭാവിക്കും. അതുകൊണ്ട് നമ്മുടെ സ്നേഹവും ബഹുമാനവും അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക എന്നതാണ് ഏറ്റവും വലിയ വിവേകം. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നവർക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം നമ്മൾ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണം എന്നല്ല, എല്ലാവരോടും മിതമായ മര്യാദ കാണിക്കുക. പക്ഷെ ആരെയും അന്ധമായിട്ട് വിശ്വസിച്ച് നമ്മുടെ തലയിൽ കയറ്റി ഇരുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരു സ്വർണ വ്യാപാരി സ്വർണത്തെയും ഇരുമ്പിനെയും ഒരേ തട്ടിലല്ല തൂക്കുന്നത്. ഇതുപോലെ മനുഷ്യബന്ധങ്ങളിലും ഒരളവുകോല് നമ്മൾ സൂക്ഷിക്കണം. എവിടെ അതിരുകൾ നിശ്ചയിക്കണമെന്ന് പഠിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പക്വത. ലോകം തരുന്ന തിരിച്ചടികൾ നിങ്ങളെ ഒരു മോശം മനുഷ്യനാക്കാനല്ല, മറിച്ച് കുറച്ചുകൂടെ കൂടുതൽ വിവേകമുള്ള ദൃഢതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റാനാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ വികാരങ്ങളെയും സ്നേഹത്തെയും ഒരിക്കലും വില കുറഞ്ഞതാക്കി മാറ്റരുത്. എല്ലാവർക്കും വാരിക്കോര് നൽകാനുള്ളതല്ല നിങ്ങളുടെ ആത്മാർത്ഥത, അത് അർഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുക, മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊള്ളുക. ലോകം തരുന്ന പാഠങ്ങളെ നിങ്ങളുടെ കരിയറിലെയും ജീവിതത്തിലെയും വലിയൊരു ആയുധമാക്കി മാറ്റണം. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് ആത്മാഭിമാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: വാക്കുകൾക്ക് ഈണം പകരുമ്പോഴാണ് ആ വരികൾക്ക് ഒരു പ്രത്യേക ഭംഗി വരുന്നത് അല്ലേ. മലയാള സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള വരികളിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഗാനരചയിതാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. അനു എലിസബത്ത് ജോസ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ പേര് പരിചയമുണ്ടാകാൻ സാധ്യതയില്ല, എന്നാൽ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് പരിചയമുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. അത്രമാത്രം മലയാളികൾ സ്നേഹിച്ചിട്ടുള്ള പാട്ടുകളുടെ പിറകിലുള്ള വരികൾക്ക് പിന്നിൽ അനു എലിസബത്ത് ജോസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും പാട്ടുകൾ എഴുതുന്ന ആൾക്കാരുടെ മുഖമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഒരു പ്രാധാന്യമോ ക്രെഡിറ്റ്സോ ഒന്നും കിട്ടുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കാർക്കും അത്ര പരിചയമില്ലാത്ത എന്നാൽ ഒരുപാട് പേർക്ക് അറിയാകുന്ന പാട്ടുകൾ എഴുതിയിട്ടുള്ള അനു എലിസബത്ത് ജോസിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. ആൻഡ് പൊതുവെ വനിതകൾ കടന്നു വരാൻ കുറച്ച് മടിയുള്ള അല്ലെങ്കിൽ വളരെ കുറച്ച് പേരുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മേഖലയിലാണ് തൻ്റെ പാട്ടുകൾ കൊണ്ട് ഒരു അടയാളം തീർത്തിട്ടുള്ളത്. സോ ഈ ഒരു പാട്ടുകാരിയുടെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. അഭിജിത്ത് ശൈലാനാഥ് കമ്പോസ് ചെയ്ത് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിൽ ഉണ്ണിമേനോൻ പാടിയിട്ടുള്ള ചെമ്പനീർ ചുണ്ടിൽ ഞാൻ എന്ന് പറയുന്ന ഗാനമാണ് ആദ്യമായി അനു എലിസബത്ത് ജോസിന് വരികളിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളോടും എഴുത്തിനോടും ഒക്കെയുള്ള ഒരു അടുപ്പമാണ് സിനിമാ ഗാനങ്ങളിലേക്ക് ഈ ഒരു ആർട്ടിസ്റ്റിനെ എത്തിച്ചിട്ടുള്ളത്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, പാട്ട് തന്നെയാണ് അനുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ട്യൂൺ കയ്യിൽ കിട്ടുമ്പോൾ ആ പാട്ട് എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അതിനനുസരിച്ച് പോകാനാണ് അനുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. എങ്ങനെയാണോ ഒരാൾ കഥ പറയുക, അതുപോലെ വരികളിലൂടെ പാട്ടുകളിലൂടെ ഒരു കഥ പറയാൻ പറ്റണം. അതും ഏറ്റവും സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ. ഒരു വലിയ കവിതയൊക്കെ എഴുതി വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളിലേക്കാൾ കൂടുതൽ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ എങ്ങനെ കഥ പറയാം എന്നാണ് അനുവിൻ്റെ ഓരോ പാട്ടുകളിലും ഓരോ വരികളിലും നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് അനുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, നല്ല വരികൾ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു വടക്കൻ സെൽഫി എന്ന സിനിമ കണ്ടിട്ടുള്ള പലരും ഈ ഒരു പാട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. പാർവണ വിധുവേ എന്ന് പറയുന്ന പാട്ടും ഒരു ജേണി പാട്ടാണ്, അല്ലെങ്കിൽ ഒരു യാത്ര നമ്മൾ ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യേണ്ട ഒരു പാട്ടാണ്. സോ അത്രയും ഭംഗിയായിട്ടുള്ള വരികളും അത്രയും നന്നായിട്ട് തന്നെ കമ്പോസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ പാട്ട് പലരും ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. സോ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത്, അനു എലിസബത്ത് ജോസ് വരികൾ എഴുതി, ഹരീഷ് ശിവരാമകൃഷ്ണൻ പാടിയിട്ടുള്ള ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിലെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വാക്കുകൾ കുറഞ്ഞാലും വികാരങ്ങൾക്ക് ആഴം കൂടുതലാണ്. അത് തന്നെയാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിന്റെ പാട്ടുകൾ വ്യത്യസ്തമാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹിരയാണ്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് ഫീലിംഗ്സ് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഏറ്റവും മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചും നമുക്ക് ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് അനു എലിസബത്ത് ജോസ്. 10-ാം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ, പിന്നീട് എഞ്ചിനീയറിംഗ് പഠിച്ചു, വർക്ക് ചെയ്തു, ഇന്റീരിയർ ഡിസൈനറായി. ഒരു സെക്കൻഡറി ഇൻകം ആയിട്ടാണ് സിനിമ പാട്ടെഴുത്തിനെയൊക്കെ കാണുന്നെങ്കിലും വളരെയധികം ആസ്വദിച്ച് അനു ചെയ്യുന്ന ഒരു ജോലി കൂടിയാണ് ഈ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു പാട്ടിനെ മനോഹരമാക്കാൻ ട്യൂൺ മാത്രം പോരാ, ആ ട്യൂണിനെ മനസ്സിലാക്കുന്ന വരികളും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ലിറിസിസ്റ്റിനെ മറന്നുപോകാറുണ്ട് അല്ലെ. എന്തായാലും ഈ പാട്ടുകളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ ഓർമ്മിപ്പിക്കാം. അരികിൽ ഒരാൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത് ഇന്ദ്രജിത് സുകുമാരനും ചിത്ര അയ്യറും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഒരു അൺസർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പാട്ടുകൾക്ക് ഒരു അൺസർട്ടനിറ്റിയും ഇല്ല. അത്രയും ഭംഗിയായിട്ടുള്ള വരികളിലൂടെ തന്നെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അനു എലിസബത്ത് ജോസിനെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പ്രണയം, ജീവിതം, മനുഷ്യവികാരങ്ങൾ എല്ലാം വളരെ സ്വാഭാവികമായി നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. നല്ല സൗഹൃദങ്ങൾ, നല്ല പാട്ടുകൾ പിറവിയെടുക്കാനുള്ള കാരണമാകും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യമാണ്. കാരണം മലയാള സിനിമ അത് ഒത്തിരി തവണ കണ്ടു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. ആൻഡ് അങ്ങനെ തന്നെയാണ് സച്ചിൻ വാര്യർ ആൻഡ് അനു എലിസബത്ത് ജോസ്, ഇവരുടെ രണ്ടുപേരുടെ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ആൻഡ് അതിൽ ആൻഡ് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആനന്ദം എന്ന സിനിമയായിരുന്നു. ശരിക്കും അനു എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ കുറച്ചും കൂടി ഈസി ടു വർക്ക് ആയിരുന്നു. കാരണം സച്ചിനെ പരിചയമുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് എന്താണ് സച്ചിന് വേണ്ടത് അതിനനുസരിച്ച് വരികൾ കൊടുക്കാനായിട്ട് അനുവിന് സാധിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സോങ്ങിനനുസരിച്ച്, ആ ഒരു ടേസ്റ്റിനനുസരിച്ച് എന്താണോ ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു എൻഡ്ലെസ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും ഒരു പാട്ട് എന്ന് പറയുന്നത് അല്ലേ. അതിന് ആപ്റ്റായിട്ടുള്ള വരികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പാട്ട് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആനന്ദം എന്ന സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും പയ്യെ വീശും കാറ്റൽ എന്ന് പറയുന്ന ഈ പാട്ടിന് ഒരു പ്രത്യേക സോൾ ഉള്ളതുപോലെ എപ്പോഴും തോന്നാറുണ്ട്. സച്ചിൻ വാര്യർ കമ്പോസ് ചെയ്ത് അശ്വിൻ ഗോപകുമാർ ആൻഡ് സ്നേഹ വാര്യർ ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ട് ഫ്രം ദ മൂവി ആനന്ദം, അനു എലിസബത്ത് ജോസിന്റെ വരികളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓണോർമയിൽ ഉണരം ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

വളരെ സിമ്പിളായിട്ടും എന്നാൽ സ്ട്രെയിറ്റ് ടു ദ ഹാർട്ടിലേക്ക് വരുന്ന തരത്തിലുള്ള ലിറിക്സ്, അതാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിന്റെ പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജെ ഹിരണ്. വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യ വികാരങ്ങളേക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും അനുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്യൂൺ കയ്യിൽ കിട്ടുമ്പോൾ 500 തവണയൊക്കെ ആ ട്യൂൺ കേൾക്കും എന്നാണ് പറയുന്നത്. അത്രയധികം അത് കേട്ട് കേട്ട് കേട്ട് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വരികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് അനു എലിസബത്ത് ജോസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോസസ്സിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയിട്ടുണ്ട്. ഒരു രഞ്ജിത് സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ സാധാരണ അനു ചെയ്യുന്നത് പോലെ വീട്ടിലിരുന്ന് ചെയ്യുക എന്നതിനേക്കാൾ, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും ഒരു നോ പറയാൻ പറ്റിയില്ല. പക്ഷേ വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ പോവുകയും ഷഹബാസ് അമനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മ്യൂസിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു കൊളാബറേഷനിൽ എഴുതിയ ഒരു പാട്ടാണ് രക്ഷക നീ പറയുന്ന ഗാനം. കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിലെ ഒരു ഡിവോഷണൽ സോങ് ടച്ച് ഉള്ള ഒരു പാട്ട്. ഷഹബാസ് അമനാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ആൻഡ് ശ്വേത മോഹനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ ഈ ഒരു മനോഹര ഗാനമാണ് അടുത്തതായി നമ്മൾ അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയ പാട്ടുകളുടെ കൂട്ടത്തിൽ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര സ്റ്റേറ്റ്.

വിനീത് ശ്രീനിവാസൻ ആൻഡ് ഷാൻ റഹ്മാൻ, മലയാള സിനിമയിലെ നല്ലൊരു സൗഹൃദ കൂട്ട് അല്ലെ. ആൻഡ് ഇവരുടെ കോൺവെർസേഷൻ തന്നെ ഭയങ്കര എനർജി തരുന്നു എന്നാണ് അനു എലിസബത്ത് ജോസ് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ അധികം കടന്നു വരാത്തൊരു മേഖലയായിട്ട് പോലും വളരെ ഭംഗിയായി തന്നെ വരികൾ അവതരിപ്പിക്കുകയും അതിന് ഏറ്റവും നല്ല മ്യൂസിക് കമ്പോസറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പാട്ടുകൾ തന്നെയാണ് അനു എലിസബത്ത് ജോസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് വിനോദ് ആൻഡ് ആയിഷ, ഇവരുടെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ തന്നെ വളരെ ഇൻസ്പയർഡ് ആവുകയും അങ്ങനെ ഇങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയതാണ് അതിലുള്ള പാട്ടുകൾ എന്നാണ് അനു എലിസബത്ത് ജോസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ വിനീത് ആൻഡ് ഷാൻ റഹ്മാൻ, ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്, ആ ഒരു എനർജി തന്നെയാണ് അനു എലിസബത്ത് ജോസിനെ ഈ സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളതും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുള്ളതും. ഒരു വിമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് ആയിഷയുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കണം, അങ്ങനെ ആ രീതിയിൽ എഴുതണം എന്ന് വിനീത് ശ്രീനിവാസൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല വരികൾ തന്നെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ സാധിച്ചു. മുത്തുച്ചെപ്പി എന്ന ആ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറെ ഫെമിലിയർ ആയത് ഈ ഒരു പാട്ടിലൂടെയാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിൽ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് സച്ചിൻ വാര്യറും രമ്യ നമ്പീശനും ചേർന്ന് പാടിയിട്ടുള്ള ഈ പാട്ടും ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ് തിര എന്ന സിനിമ. ഒരു ഡിഫറെൻറ്റ് ജോൺറെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു സിനിമ, എനിക്ക് തോന്നുന്നു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് അതിലെ പാട്ടുകളും അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേണ്ടത്ര അപ്രിസിയേഷൻ കിട്ടാതെ പോയ ഒരു സിനിമ. ശോഭന എന്ന് പറയുന്ന ആക്ടർ ഇത്രയും ഭംഗിയായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം ധ്യാൻ ശ്രീനിവാസനും ഏറ്റവും ഭംഗിയായി തന്നെ പെർഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയിലെ പാട്ടുകളും അത്രയും തന്നെ ഇൻറ്റൻസ് ആണ്. കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഒരു പ്ലോട്ടും കൈകാര്യം ചെയ്യുന്ന സിനിമയിൽ ഒരു പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാട്ടുകളും ആ സിനിമയിലെ ഹിറ്റ് തന്നെയായിരുന്നു. ആൻഡ് തീരാതെ നീളുന്ന എന്ന് പറയുന്ന ഗാനം എപ്പോൾ കേട്ടാലും നമുക്ക് ആ ഒരു പെയിൻ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഇത് ചിരിയോ ചിതയോ നിൻ വിധിയോ എൻ ഭ്രമമോ. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വരികളിലൂടെ ഈ പാട്ടിലൂടെ നമ്മൾ അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ മനസ്സിലാക്കുന്നു. പക്ഷെ പലർക്കും അറിയില്ല ഇത് അനു ആണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളതെന്ന്. സുശാന്ത് റഹ്മാൻ കമ്പോസ് ചെയ്ത്, വിനീത് ശ്രീനിവാസൻ പാടി, തിര എന്ന സിനിമയ്ക്ക് വേണ്ടി അനു എലിസബത്ത് ജോസ് കമ്പോസ് ചെയ്തിട്ടുള്ള തീരാതെ നീളുന്ന എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓരോ വരികളും നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളൂ. എത്രയും ഭംഗിയായിട്ടാണ് അവരാ വരികൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന മാജിക് നമുക്ക് മനസ്സിലാകും. ഓൺ അഹലി എഫ് എം 90.4 ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

സംഗീതത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഓരോ പാട്ടിനെയും ഡിഫറെൻ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജീവൻ നിലനിൽക്കുന്നത് അത്തരം വാക്കുകളിലാണ്. സോ അത്തരം മനോഹരമായ വാക്കുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ, തിരുവോണ പൊന്നുഞ്ഞാൽ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ആൽബം അനു എലിസബത്ത് ജോസ് വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സജന വിനീഷാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഒരു ടിപ്പിക്കൽ ഓണം വൈബ്. എനിക്ക് തോന്നുന്നു ഓണം എപ്പോഴും നമുക്ക് സ്പെഷ്യലാണ്. ഓണത്തിന്റെ ഓർമ്മകളും ഓണത്തിന്റെ നിറങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വേഗം എത്തിക്കുന്ന വരികളാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. ഒപ്പം ശ്രീകാന്ത് ഹരിഹരനാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സോ ഓണത്തിന്റെ ഒരു ഒരുമയും ആ ഒരു മെസ്സേജും ഒക്കെ തരുന്ന പോലെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള പാട്ട്. ആൻഡ് സ്വാസികയാണ് ഈ ഒരു പാട്ടിൽ അഭിനയിച്ചിട്ടുള്ളത്. സോ തിരുവോണ പൊന്നുഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ആൽബം യൂട്യൂബിൽ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആൻഡ് ഈ പാട്ട് നമുക്ക് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

ഒരു വ്യത്യസ്തമായ പ്ലോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് നത്തൂലി ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് തന്നെ ആ സിനിമയിലെ പാട്ടുകളും അത്രയും തന്നെ വ്യത്യസ്തമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിലൂടെ ആഴമുള്ള വികാരങ്ങളും ജീവിതത്തിന്റെ ചെറിയ ചെറിയ നിമിഷങ്ങളൊക്കെ വരികളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള അനു എലിസബത്ത് ജോസിന്റെ നത്തൂലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിലെ കണ്ണാടി ചില്ലിൽ മിന്നും എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ടിലെ വരികൾ എന്ന് പറയുന്നത് അത്രയും റാൻഡമായിട്ടുള്ള വരികളാണ്. കാരണം ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ടും ആ ഒരു കഥയുടെയൊക്കെ ഒരു പോക്കിനനുസരിച്ച് വളരെ റാൻഡമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ട്. കുത്ത്, കോറൽ, തലവര, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ വരികളിൽ ഉപയോഗിക്കാൻ എപ്പോഴെങ്കിലും സാധിക്കുമോ എന്ന് പോലും അനു എലിസബത്ത് ജോസ് ചിന്തിച്ചിട്ടുണ്ട്. അത്രയും റാൻഡമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണാടി ചില്ലിൽ മിന്നും എന്ന് പറയുന്ന ഗാനം. വളരെ ലൈറ്റായിട്ട്, വളരെ ലൈറ്റ് ലാംഗ്വേജോടുകൂടി ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയിൽ നിന്ന് അരവിന്ദ് വേണുഗോപാൽ പാടി, അഭിജിത് ശൈലാനാഥ് കമ്പോസ് ചെയ്ത്, അനു എലിസബത്ത് ജോസിന്റെ വരികളിൽ ഈ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ആർ ജി ഹീര. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ സ്റ്റേ ചെയ്യുന്നുണ്ട്.

കുട്ടികളുടെ ലോകത്തേക്കും കുട്ടികളുടെ ഒരു എനർജിയിലേക്കും നമ്മളെ പലപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുന്നൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ.ജി. ഹീര. ഒരു സിനിമയിൽ ഒരു കഥ പറയുന്ന സമയത്ത് ഒരു കഥ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പാട്ടുകൾ സഹായിക്കും, വരികളും സഹായിക്കും. അങ്ങനെ വളരെ ഭംഗിയായി വരികൾ എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിലെ വിണ്ണിലെ താരകം എന്ന് പറയുന്ന ഒരു പാട്ട്. എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ ഇച്ചിരി ഡൗൺ ആയിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീറ്റും അതുപോലെ തന്നെ വരികളും. സോ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിച്ചത്. അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഇത്തരം ഒരുപാട് ലിറിസിസ്റ്റുകൾ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മറ്റെല്ലാ ഇൻഡസ്ട്രീസിലും ഉണ്ട്. സോ അവരെയും കൂടെ നമ്മൾ ഓർക്കണം, അവരെയും കൂടെ ഈ പാട്ടിനൊപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ആ ഒരു ക്രെഡിറ്റ്സ് കിട്ടണം എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് അനു എലിസബത്ത് ജോസ് എന്ന ലിറിസിസ്റ്റിനെ നിങ്ങൾക്കറിയാത്തവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അനു എലിസബത്ത് ജോസിനെ കൂടി നിങ്ങൾ ഓർക്കും എന്ന വിശ്വാസത്തോടുകൂടി. രാഹുൽ സുബ്രഹ്മണ്യൻ കമ്പോസ് ചെയ്ത് ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺ ഏലാത്ത് പാടി, അനു എലിസബത്ത് ജോസ് ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് അവസാനമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ.ജി. ഹീര. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യയൊപ്പം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. Hey, hey.

അറേഞ്ച് മാരേജിലെ ആദ്യ നാളുകളിൽ തങ്ങളൊരു സംഭവമാണെന്ന് കാണിക്കാൻ എല്ലാ നോർമൽ ഭർത്താക്കന്മാരെ പോലെ ഇമ്രാനും ശ്രമിച്ചിരുന്നു. ഈ കാർഡ്സ് വെച്ച് ഇതുപോലെ സംഭവത്തിൽ ഞാൻ വീണായിരുന്നെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കുന്നതിലായിരുന്നു എന്റെ സന്തോഷം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.